ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 28, കൊലവർഷം 1202, കന്നിമാസം 3, 2026 സെപ്റ്റംബർ 19, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ആനന്ദപുരി എഫ് 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. എസ് ശാന്തി അവതരിപ്പിക്കുന്നു.
1: നമ്മുടെ കാടുകളിലും കാടുകളിലെ ഓരങ്ങളിലും ചെറിയ സമൂഹങ്ങളായി ജീവിക്കുന്ന ആദിമ ഗോത്രവംശജരുണ്ട്. അവരെ അടുത്തറിയുന്ന ആരും ആദ്യം ശ്രദ്ധിക്കുക അവരുടെ സന്തോഷവും എല്ലാം പങ്കിടാനുള്ള സന്മനസ്സുമാണ്. കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തും പങ്കിട്ട് മാത്രമേ ഭക്ഷിക്കാവൂ എന്നവർ ഇന്നും വിശ്വസിക്കുന്നു. ഭൂമിയിലെ ജീവന്റെ ലോകത്തും ഈ പരസ്പരാശ്രിത ബന്ധങ്ങളുടെ ശൃംഖലകളാണ് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. ഈ പരസ്പരാശ്രിത ബന്ധങ്ങളുടെയും പങ്കുവെക്കലിന്റെയും ഭാഗമായാണ് നമ്മളും വളരെ അടുത്ത കാലം വരെ സുഖമായും സ്വസ്ഥമായും ജീവിച്ചിരുന്നത്. മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ മനുഷ്യർക്കും പ്രകൃതിയുടെ പരിമിതികൾ അറിഞ്ഞ് വിഭവങ്ങളെ നശിപ്പിക്കാതെ ജീവിക്കാനുള്ള വിവേകം ഉണ്ടായിരുന്നു. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആഹാരവും പ്രകൃതി വിഭവങ്ങളും പങ്കിട്ട് ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കാനും ആവശ്യത്തിനനുസരിച്ച് കൈമാറ്റം ചെയ്യാനും തുടങ്ങിയത്. പങ്കിടലിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ നാണയത്തിന്റെ കമ്പോള വ്യവസ്ഥയിലേക്കും ആഗോള കുത്തക കമ്പോള സമ്പദ് വ്യവസ്ഥയിലേക്കും 5,000 വർഷങ്ങൾ കൊണ്ടാണ് പുരോഗമിച്ചത്. സുഖസൗകര്യങ്ങളുടെയും ഭൗതിക സമ്പന്നതയുടെയും ഈ ആധുനിക ലോകത്ത് ജീവന്റെ അടിസ്ഥാന ധർമ്മങ്ങൾക്കും നൈതികതയ്ക്കും വിലയില്ലാതായി. അനിയന്ത്രിതമായ പ്രകൃതി വിഭവ ചൂഷണവും മാരകമായ മലിനീകരണവും മനുഷ്യരുടെ ആരോഗ്യത്തെയും നിലനിൽപ്പിനെയും ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭൗതിക വികസനത്തിന്റെ പരിമിതികളെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞർ തിരിച്ചറിയാൻ തുടങ്ങിയത്. 1960കളോടെയാണ് ഇക്കോളജി എന്ന ശാസ്ത്രശാഖ പ്രകൃതി വിഭവങ്ങളുടെ പരിമിതികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയത്. ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ പരസ്പരാശ്രിത ബന്ധങ്ങളുടെ കെട്ടുറപ്പാണ് എന്ന പാരിസ്ഥിതിക നിയമം സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായി. ഇതിനൊപ്പം തന്നെയാണ് ജീവനെ നിലനിർത്തുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉപയോഗിച്ചാൽ തീർന്നു പോവും എന്നും ജീവൻ താങ്ങാനുള്ള ഭൂമിയുടെ ശേഷിക്ക് പരിമിതികളുണ്ടെന്നും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. പ്രകൃതിയെ നേരിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ തന്നെ പങ്കിടലിന്റെയും സ്നേഹ സമ്മാനങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയാണ്. ഗിഫ്റ്റ് ഇക്കോണമി എന്ന് വിളിക്കാവുന്ന ഈ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയത്തിൽ പ്രകൃതിയുടെ സമൃദ്ധിയെ ചൂഷണം ചെയ്യാതെ ആശ്രയിച്ച് ജീവിക്കുന്നതിന്റെ തിരിച്ചറിവാണ്. പ്രകൃതി നൽകുന്ന ജീവന്റെ അഭയവ്യവസ്ഥകളെ വിഭവങ്ങളായി കാണരുത്, മറിച്ച് പ്രകൃതിയുടെ വരദാനമായി കണ്ട് ആദരവോടെ ജീവിക്കണം എന്നതാണ് ഈ ജീവിതത്തിന്റെ തത്വചിന്ത. പ്രകൃതിയുടെ വരദാനങ്ങളുടെ സമൃദ്ധിയിൽ ജീവിക്കാനുള്ള വിവേകവും ലാളിത്യവുമാണ് പ്രധാനം. പ്രകൃതിയുടെ സമൃദ്ധി കാലാകാലങ്ങളിൽ കുറയുമ്പോൾ അത് തിരിച്ചറിയുകയും ആവശ്യങ്ങളും നമ്മുടെ ജീവിതശൈലികളും അതിനനുസരിച്ച് പരിമിതപ്പെടുത്തുകയും ചെയ്യാൻ ആദിമ സമൂഹങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് ഏത് പട്ടിണിയിലും ഉള്ളത് പങ്കുവയ്ക്കാനും പരസ്പരം ആശ്രയിക്കുന്നതിന്റെ ആനന്ദം നിലനിർത്താനും അവർക്ക് കഴിയുന്നത്. പങ്കുവയ്ക്കലിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നന്ദിയാണ് നാണയം. പരസ്പരാശ്രിത ബന്ധമാണ് കറൻസി, പണമല്ല. പാരസ്പര്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പിക്കാനുള്ള സാമൂഹികവും ധാർമ്മികവുമായ സുസ്ഥിര വ്യവസ്ഥയാണിത്. പ്രകൃതിയെയും ഭൂമിയെയും നമ്മൾ കാണേണ്ടത് വരദാനമായാണ്, നമ്മുടെ സ്വകാര്യ സ്വത്തായല്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം ഉപയോഗിച്ചാൽ തീർന്നു പോവും. എന്നാൽ പ്രകൃതി വ്യവസ്ഥകളെ നശിപ്പിക്കാതെ ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ പ്രകൃതിയുടെ ഉൽപ്പാദനക്ഷമത കൂടുതൽ കൂടുതൽ സമൃദ്ധിയിലേക്ക് പുനരുജ്ജീവിച്ചുകൊണ്ടേയിരിക്കും. ആ സമൃദ്ധിയിൽ നമുക്കും പങ്കുവെക്കലിന്റെയും ചേർത്തുപിടിക്കലിന്റെയും ആനന്ദത്തിൽ നിതാന്തമായി ജീവിക്കാനും അതിജീവിക്കാനും കഴിയും.
0: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് എസ് ശാന്തി. 101.9 ആകാശവാണി അനന്തപുരി എഫ് എം. സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇരുപതാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലെയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗ്ഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ്സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടത്തും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിലെ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാതല പട്ടയമേള ഇന്ന് കോഴിക്കോട് ജൂബിലി ഹാളിൽ രാവിലെ 10 മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ലെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ. വികസനത്തിനും ജനക്ഷേമത്തിനുമാണ് ഗവൺമെന്റ് പ്രാധാന്യം നൽകേണ്ടതെന്നും അവർ കോഴിക്കോട് മുക്കത്ത് പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിൽ 16-വയസ്സുകാരിക്ക് ചികിത്സാപ്പിഴവുണ്ടായെന്ന ആരോപണത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേസെടുത്തു. മാധ്യമ വാർത്തയെ തുടർന്ന് ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫാണ് സ്വമേധയാ കേസെടുത്തത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐചി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽതൂക്കറും നയിക്കും.

ഇപ്പോൾ അറിയിപ്പുകൾ. വൺ സീറോ വൺ പോയിന്റ് നയൻ ആകാശവാണി അനന്തപുരി എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ നദികൾ എന്ന കവിത കേൾക്കാം. ആലാപനം സുജാത സരോജം. ഉദയഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്, ജോളി എബ്രഹാം, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടുംപുരളും എന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, ഗാനോപഹാരം 9:30. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 11:02 ഗാനകൈരളി. മലയാള വാഗേയക്കാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി, ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികൾ കേൾക്കാം. 11:30 ചലച്ചിത്രഗാനങ്ങൾ. അനന്തപുരി എഫ്എമ്മിൽ നിന്ന് ഉച്ചയ്ക്ക് 12:02 നവമാധുരി, 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശ

ഹര. നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ 1:02 ഈണപ്പൂക്കൂട, 2:02 നേർമൊഴി, അഭിനേത്രിയും എഴുത്തുകാരിയുമായ എസ് കെ മിനിയുമായി അഭിമുഖം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ, 3:00 തിരയിപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത്, 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ കേൾക്കാം. അനന്തപുരി എഫ്എമ്മിൽ വൈകിട്ട് 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികൾ ഡോക്ടർ അമ്പിളി പോളുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 കേൾക്കാം സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധിയിൽ എൻ രവികിരൺ ചിത്രവീണയിൽ വായിച്ച കൃതികൾ, നിശാസുരഭി 10:30, 11:00 സുഭാഷിതം എസ് ശാന്തി അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയുണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 25.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ നമസ്തേ ആനന്ദപുരിയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പതിവ് പോലെ. ആദ്യം
1: ഉഷമാലരി.
2: ഉഷമാലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ നദികൾ എന്ന കവിത. ആലാപനം സുജാത സരോജം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോളി എബ്രഹാം, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ശ്രീധർമ്മപീഠത്തിൻ സ്ഫുരണ ബിന്ദു, ഈ ഗാനം പാടുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

സ്വാമിയേ.

0: പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോളി എബ്രഹാം, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: 101.9 ആകാശവാണി അനന്തപുരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവൃത്താന്തം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മുതൽ ഉദ്ഘാടന ചടങ്ങുകൾ. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ആശുപത്രികൾ കൊള്ളവില ഈടാക്കുന്നതിൽ ഇടപെടാനൊരുങ്ങി കേന്ദ്രം. പല വസ്തുക്കൾക്കും കൊള്ളലാഭമെടുക്കുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ദേശീയ ഔഷധ വില നിയന്ത്രണ സമിതി ഇടപെടുന്നത്. വിശദ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് സമിതിയോട് നിർദ്ദേശിച്ചു. ഓസ്കർ 2027 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മറാഠി ചിത്രം ഗോധൾ. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ചിത്രം തെരഞ്ഞെടുത്തതായി അറിയിച്ചത്. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കും സാരമായി പരിക്കേറ്റ് ഉപജീവനമാർഗം തടസ്സപ്പെടുന്നവർക്കും പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അനാവശ്യ കോളുകളും സ്പാം SMSകളും തടയാനുള്ള AI അധിഷ്ഠിത സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി.
1: പൂപ്പൽ മൂലമുണ്ടാകുന്ന അഫ്ലാടോക്സിൻ എന്ന വിഷാംശം കാലിത്തീറ്റയിലൂടെ പശുവിലേക്കും തുടർന്ന് പാലിലൂടെ മനുഷ്യരിലേക്കും എത്തുന്നത് തടയാൻ ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്ത നടപടികൾ ആരംഭിക്കുന്നു. ഉണങ്ങാത്ത നിലക്കടല, പിണ്ണാക്ക്, ചോളം എന്നിവ ഉപയോഗിക്കുന്നതും ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുന്നതും പൂപ്പൽ ബാധയ്ക്ക് കാരണമാകുന്ന പശ്ചാത്തലത്തിൽ വിഷാംശം അടങ്ങിയ പാൽ വിപണിയിൽ നിന്ന് തിരിച്ചെടുക്കാനും കാലിത്തീറ്റ സുരക്ഷിതമാക്കാനുമുള്ള സജീവ നീക്കങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. പാലിലെ അഫ്ലാടോക്സിൻ തടയാൻ ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന സംയുക്ത നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
2: പാലിലെ അഫ്ലാടോക്സിൻ നിയന്ത്രിക്കുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സംയോജിത ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ നമ്മൾ വിളിച്ചു ചേർത്ത മീറ്റിംഗ് തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വകുപ്പുകൾ ചേർന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. തീറ്റയിൽ നിന്ന് പാൽ വരെ അഫ്ലാടോക്സിൻ നിയന്ത്രിക്കുന്നതിനാണ് പ്രധാന ഊന്നൽ നൽകുന്നത്. പാലിൽ മാത്രം പരിശോധന നടത്തുന്നതിന് പകരം അഫ്ലാടോക്സിന്റെ പ്രധാന ഉറവിടമായ കാലിത്തീറ്റയിൽ തന്നെ നിയന്ത്രണം ശക്തമാക്കും. കാലിത്തീറ്റയിലും അസംസ്കൃത തീറ്റ വസ്തുക്കളിലും അഫ്ലാടോക്സിൻ B1 പരിശോധന ശക്തമാക്കും. ഗുണനിലവാരമില്ലാത്തതോ ഫംഗസ് ബാധിച്ചതോ ആയ തീറ്റയുടെ ഉപയോഗം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഫീഡ് ആക്ടിന്റെ ചട്ടങ്ങൾ അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഒപ്പം തന്നെ കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രമിക്കും. പാലിൽ അഫ്ലാടോക്സിൻ M1 കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കും. ക്ഷീരസംഘങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ തുടങ്ങി വിവിധ തലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുക മാത്രമല്ല ക്ഷീര കർഷകരുടെ ഇടയിലേക്ക് ബോധവൽക്കരണം വ്യാപിപ്പിക്കും. റിസ്ക് അടിസ്ഥാനത്തിലുള്ള സാമ്പിൾ പരിശോധനാ സംവിധാനം നടപ്പിലാക്കും. അഫ്ലാടോക്സിൻ സാധ്യത കൂടുതലുള്ള മേഖലകളിലും ഉറവിടങ്ങളിലും കൂടുതൽ പരിശോധനകൾ നടത്തും. ക്ഷീരസംഘങ്ങളിൽ എത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പ്രത്യേക പരിശോധനാ കിറ്റുകളുടെ സാധ്യത പരിശോധിക്കും. റാപ്പിഡ് ടെസ്റ്റിലൂടെ പ്രാഥമിക പരിശോധന വേഗത്തിൽ നടത്തുകയും ആവശ്യമായെടുത്ത് ലബോറട്ടറി പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്യും. കാലിത്തീറ്റ നിർമ്മാണ ഘട്ടത്തിൽ ടോക്സിൻ ബൈൻഡറുകളുടെ ഉപയോഗം ശക്തിപ്പെടുത്തും. മിൽമയിലും കേരള ഫീസിലും നിലവിലുള്ള അത്തരം സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. അഫ്ലാടോക്സിൻ അടങ്ങിയതായി കണ്ടെത്തുന്ന കാലിത്തീറ്റയുടെ ഉപയോഗം തടയും. അതിന്റെ ഉറവിടം കണ്ടെത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും.
1: കാലിത്തീറ്റയിൽ പൂപ്പൽ ബാധ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നു കേരള വെറ്റർനറി സർവകലാശാലയിലെ അനിമൽ ന്യൂട്രീഷൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അജിത് KS.
3: കർക്കിടകത്തിൽ മഴ തോരാതെ പെയ്യുമ്പോൾ തീറ്റച്ചാക്ക് തുറന്നാൽ പച്ചയോ മഞ്ഞയോ നിറത്തിലുള്ള ഒരു പൊടിയും പഴകിയ മണവും കണ്ടിട്ടില്ലേ? കുറച്ചല്ലേ ഉള്ളൂ, കളയണ്ട എന്ന് കരുതി നമ്മളിൽ പലരും അത് പശുവിന് കൊടുക്കാറുമുണ്ട്. ആ പൂപ്പലിന്റെ പേരാണ് ആസ്പർജില്ലസ് ഫ്ലാവസ്. അതുണ്ടാക്കുന്ന വിഷമാണ് അഫ്ലാടോക്സിൻ. ഈ പൂപ്പലിന് വളരുവാൻ വേണ്ടി 25 മുതൽ 35 ഡിഗ്രി വരെ ചൂടും 85% ഈർപ്പവുമാണ് വേണ്ടത്. തീറ്റയിലെ ജലാംശം 11% കൂടുതൽ കടന്നാൽ പൂപ്പൽ വിഷബാധ വേഗത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട്. വർഷത്തിൽ ഏകദേശം 3000 മില്ലിലിറ്റർ മഴ കിട്ടുന്ന നമ്മുടെ കേരളം, പ്രത്യേകിച്ച് ഇടവപ്പാതിയും തുലാവർഷവും ഈ പൂപ്പലിന് പറ്റിയ കാലമാണ്. കടലപ്പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, തവിട്, ചോളം, പരുത്തിക്കുരു എന്നിവയിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കണ്ണിൽ കാണാത്ത പൂപ്പൽ മൂലവും അഫ്ലാടോക്സിൻ വിഷബാധ ഉണ്ടാകാം. വിഷമുള്ള തീറ്റ തിന്നുന്ന പശു തീറ്റയെടുപ്പ് കുറയ്ക്കും, പാൽ കുറയും, ക്ഷീണിക്കും, കരളിന് കേടുവരുകയും ചെയ്യും. തന്മൂലം പ്രതിരോധ ശക്തി കുറഞ്ഞ് അകിടിവീക്കം പോലുള്ള രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുമുണ്ട്. ചെന പിടിക്കാതെ വീണ്ടും വീണ്ടും മതി കാണിക്കുന്നതിനും ഇത് കാരണമാകാം. മരുന്ന് കൊടുത്തിട്ടും മാറാത്ത ക്ഷീണത്തിന് പിന്നിൽ ചിലപ്പോൾ അഫ്ലോടോക്സിൻ വിഷബാധ തന്നെയാകാം.

0: ജീവിന്റെ തീറ്റയിൽ അടങ്ങിയിട്ടുള്ള അഫ്ലാടോക്സിൻ B1 അതിന്റെ കരൾ M1 എന്ന രൂപത്തിലാക്കി പാലിലേക്ക് വിടുന്നു. തീറ്റയിലെ വിഷത്തിന്റെ 1 മുതൽ 3% വരെ ഇങ്ങനെ പാലിലെത്താം. ഇത്തരത്തിലുള്ള കാലിത്തീറ്റ കഴിച്ച് 12 മുതൽ 24 മണിക്കൂറിൽ തന്നെ അത് പാലിൽ കാണും. നല്ല തീറ്റയിലേക്ക് മാറിയാൽ ഏകദേശം 3 മുതൽ 4 ദിവസം കൊണ്ട് കുറയുകയും ചെയ്യും.
1: അഫ്ലാടോക്സിൻ അടങ്ങിയ പാൽ ഉപയോഗിക്കുന്നത് മൂലം മനുഷ്യരിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്നു കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ TS അനീഷ്.
2: ചിലയിനം പൂപ്പലുകളിൽ കണ്ടുവരുന്ന അത്യന്തം പ്രഹരശേഷിയുള്ള വിഷവസ്തുക്കളാണ് അഫ്ലാടോക്സിനുകൾ. ഇത് മനുഷ്യ ശരീരത്തിൽ കടന്നെത്തുന്നത് കരളിന്റെ പ്രവർത്തനം താറുമാറാകുന്നതിലേക്ക് ഉടനടിയുള്ള മരണത്തിനും കാരണമാകാം. ചെറിയ അളവിലാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നതെങ്കിൽ പോലും അത് പിന്നീട് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിലേക്കോ കുഞ്ഞുങ്ങളിൽ വളർച്ചാ നിരക്ക് കുറയുന്നതിലേക്കോ ഒക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നേരിട്ട് ഭക്ഷണത്തിലൂടെ ഇത് മനുഷ്യ ശരീരത്തിലെത്താം. ഉദാഹരണത്തിന് കടല അല്ലെങ്കിൽ കപ്പലണ്ടി പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഈർപ്പമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും അതിൽ പൂപ്പൽ ബാധ ഉണ്ടാവുകയും എന്നാൽ അത് മറച്ചു വെച്ച് പിന്നീട് അതിനെ കഴുകിയെടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ഉണക്കിയെടുത്തതിന് ശേഷമോ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള വിഷാംശം അതുപോലെ നിലനിൽക്കുകയും അത് നമ്മുടെ ആളുകൾക്ക് രോഗത്തിന് കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അഫ്ലാടോക്സിനുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാലിത്തീറ്റകളിൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഒന്ന്, പൂപ്പൽ ബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള കപ്പലണ്ടി അല്ലെങ്കിൽ കടല, പരുത്തിക്കുരു തുടങ്ങിയ വസ്തുക്കൾ കൂടുതലായിട്ട് കാലിത്തീറ്റകളിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലിത്തീറ്റകളിൽ അഫ്ലാടോക്സിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൂടാക്കിയാൽ നശിക്കുകയില്ല എന്നുള്ളതാണ് അഫ്ലാടോക്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരുപക്ഷെ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്ന അഫ്ലാടോക്സിനുകൾ മനുഷ്യ ശരീരത്തിലെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം നാം കുടിക്കുന്ന പാലിലൂടെയാകാനുള്ള സാധ്യതയുണ്ട്.
1: വിപണിയിലെത്തുന്ന പാലിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനെ കുറിച്ചും പൂപ്പൽ ബാധ കണ്ടെത്തുന്ന പാൽ വിപണിയിൽ നിന്ന് കമ്പനികളെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുന്ന രീതികളെക്കുറിച്ചും സംസാരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഡിസ്ട്രിക്ട് നോഡൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ രശ്മി രാജൻ.
3: അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് ഒരു ഫംഗസ് വഴി വരുന്ന അതിന്റെ ലൈഫ് സൈക്കിളിന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ്. ഓർഗാനിസം ഇല്ലാണ്ടായാൽ പോലും ഈ ടോക്സിൻ നിലനിൽക്കും. അതാണ് അഫ്ലാടോക്സിൻ ക്ലാസ്സിലുള്ള ഈ മൈക്രോടോക്സിൻസിന്റെ ഒരു പ്രത്യേകത. ഇത് ആരും തന്നെ മായം ചേർക്കലോ അല്ലെങ്കിൽ ഇന്റൻഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തു, ഫോർ എക്സാമ്പിൾ പാല്, അതിന് അതിലേക്ക് ഇന്റൻഷണൽ ആയിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റോ അടിച്ചുവോ അല്ലെങ്കിൽ ഒരു അഡൽട്രൻറ്റോ അങ്ങനെയായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. പശു കൺസ്യൂം ചെയ്യുന്ന ഫീഡിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പശു കഴിക്കുന്നതിൽ കൂടെ അത് പശുവിന്റെ മെറ്റബോളിസത്തിന്റെ ഭാഗമായി മാറി പശു ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ അത് റെമിനന്റ് ആയിട്ട് വരും. ഈ വിഷയം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫാമിന് നമ്മൾ കവർ ചെയ്യുന്നില്ല. നമ്മുടെ ആക്ടിന്റെ പരിധിക്ക് പുറമെയാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകരിൽ നിന്നും നമ്മൾ സാമ്പിൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ ഡയറക്ട്ലി നമ്മൾ പോയി ഇൻസ്പെക്ട് ചെയ്യുകയോ ചെയ്യാറില്ല. പക്ഷെ വേണ്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും ഞങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഇങ്ങനെ ഈ പല വകുപ്പുകളുമായി സംയോജിതമായി നമ്മൾ ട്രെയിനിങ് കാര്യങ്ങൾ നടത്താറുണ്ട്. ബ്രാൻഡഡ് ആയിട്ടോ അൺപ്രോസസ്ഡ് റോ മിൽക്ക് അല്ലെങ്കിൽ പ്രോസസ്ഡ് പാക്കറ്റ് മിൽക്ക് ഓർ ബോട്ടിൽ മിൽക്ക്, ഈ രണ്ട് കാറ്റഗറീസും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ഫുഡാണ്, ഭക്ഷണമാണ്. അപ്പൊ അതിൽ അഫ്ലാടോക്സിന്റെ പ്രസൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി ലാബ് ടെസ്റ്റിൽ കൂടിയേ നമുക്കത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്വീകരിക്കേണ്ട നടപടി എന്ന് പറഞ്ഞാൽ നിയമപരമായി പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ ഒരു നടപടിയാണ്. അപ്പൊ അത് ആർക്കെതിരെ സ്വീകരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഉൽപ്പന്നം പ്രോസസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾക്കെതിരെയായിരിക്കും അത് സ്വീകരിക്കുന്നത്.
1: വില വർധനവ് ഭയന്ന് കാലിത്തീറ്റ വൻതോതിൽ ശേഖരിച്ചു വെക്കുമ്പോൾ ഈർപ്പം തട്ടി പൂപ്പൽ ബാധ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട രീതികളെക്കുറിച്ച് വിശദമാക്കുകയാണ് കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസർ ഡോക്ടർ K. ലാലു.
4: നമ്മൾ ബ്രെഡ് പുറത്ത് വെക്കുമ്പോൾ പൂപ്പൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഗുണമേന്മയുള്ള കാലിത്തീറ്റ ഈർപ്പമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുമ്പം ഈ പൂപ്പൽ വളരുകയും അത് ഈ ടോക്സിൻ, കാർസിനോജനിക് ടോക്സിൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അഫ്ലാടോക്സിൻ B1 അല്ലെങ്കിൽ M1 IARC ഇതിനെ No. 1 കാർസിനോജനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാലിത്തീറ്റ സൂക്ഷിക്കുന്ന പ്രതലം ഈർപ്പം ഇല്ലാതെ സൂക്ഷിക്കുക. അത് ഷെഡ് ആണെങ്കിൽ അതിലൊരു തടിയുടെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ പ്രതലത്തിന്റെ മുകളിലോ ഡയറക്റ്റ് ഈർത്തിൽ നിന്നുള്ള ഈർപ്പം വരാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് നമ്മൾ തീറ്റ വാങ്ങുമ്പോൾ അതിനുള്ളിൽ പാടയുണ്ടെങ്കിൽ, ഒരു വെളുത്ത പാട, നമുക്കറിയാം ബ്രെഡിന്റെ പുറത്ത് ഒരു വെളുത്ത പാട വരും, അതുപോലെ ഈ പൂപ്പൽ, ഈ അഫ്ലാടോക്സിൻ അതുപോലെ വളരും. അപ്പം അത് അങ്ങനെയുള്ള തീറ്റ നമ്മൾ കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് കർഷകർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പ്രാദേശിക ക്ഷീരസംഘങ്ങളിൽ അഫ്ലാടോക്സിൻ വേഗം

0: ത്തിൽ കണ്ടെത്താനുള്ള പരിശോധനാ കിറ്റുകൾ ലഭ്യമാക്കുന്നതിലെ ആശ്വാസം പങ്കുവയ്ക്കുകയാണ് ആലപ്പുഴ വള്ളികുന്നം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് മേത്തുണ്ടിൽ ബാബു.
1: ക്ഷീരകർഷകര് ഏറ്റവും കൂടുതൽ പുറത്തു നിന്നുള്ള കാലിത്തീറ്റകളും മിനറൽ മിക്സർ അല്ലെങ്കിൽ പിന്നെ ധാന്യപ്പൊടികൾ, പിണ്ണാക്ക് പൊടി, മറ്റു കാര്യങ്ങളൊക്കെയാണ് പശുക്കൾക്ക് കൊടുക്കാറുള്ളത്. എന്ത് തന്നെയായാലും ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റകൾ ശുദ്ധമായിട്ടുള്ളതാണോ, അതിനകത്ത് എന്തെങ്കിലും ഭൂപ്പൽ ബാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് അറിയാനുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോഴില്ല. പക്ഷെ ഗവൺമെന്റ് ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയും. കേരളത്തിൽ ഒരുപാട് കാലിത്തീറ്റകളുണ്ട്. ഗവൺമെന്റ് ഏജൻസിയേക്കാൾ കൂടുതൽ സ്വകാര്യ മേഖലയിൽ വരുന്ന കാലിത്തീറ്റകളാണ് കൂടുതൽ വരുന്നത്. അതിനെയാണ് കൂടുതലും കർഷകർ ആശ്രയിക്കുന്നത്. ഈ തീറ്റ മോശമാണെങ്കിൽ അത് എടുക്കാനുള്ള സംവിധാനം കൃത്യമായി മോണിറ്റർ ചെയ്തത് എടുത്ത് എന്താണെന്ന് പരിശോധിച്ച് വ്യക്തത വരുത്തുന്നതും നല്ലതാണ്. ഈ മേഖലയിൽ നമുക്ക് ഒരു പരിധിവരെ അതിന് പരിഹാരം കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കിപ്പം ഗവൺമെന്റ് കിറ്റ് പരിശോധിക്കാൻ ആവശ്യമായ കിറ്റുകൾ ലഭ്യമാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിച്ചിട്ട് ക്ഷീരസംഘത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ക്ഷീരസംഘത്തിന് ഈ പാല് പരിശോധിച്ചിട്ട് അപ്രോട്ടോസിന്റെ പോസിറ്റീവായി തോന്നുന്ന പാലുകൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന കർഷകനെ ബോധവൽക്കരിച്ചിട്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള സേവനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം.
0: പാൽ തിളപ്പിച്ചാലും നശിക്കാത്ത അഫ്ലാടോക്സിൻ പോലുള്ള വിഷാംശങ്ങളെ തടയുക എന്നത് പൊതുജന ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെ നിർണായകമാണ്. കാലിത്തീറ്റ ഉൽപാദന ഘട്ടം മുതൽ കർഷകന്റെ തൊഴുത്തിലും സംഭരണശാലകളിലും പുലർത്തുന്ന ശുചിത്വവും ശാസ്ത്രീയ ജാഗ്രതയും മാത്രമേ നമ്മുടെ പാലുൽപാദന മേഖലയെ സുരക്ഷിതമാക്കൂ. സർക്കാരിന്റെയും വകുപ്പുകളുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് വിഷരഹിതവും ഗുണനിലവാരമുള്ളതുമായ പാൽ ഉൽപാദനം ഉറപ്പാക്കാൻ ഒന്നിച്ച് കൈകോർക്കാം.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.

സെപ്റ്റംബർ 21 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321 അല്ലെങ്കിൽ 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 44 മിനിറ്റും 50 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി

0: സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. വാർത്തകൾ വിശദമായി. 20th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. ജുഡീഷ്യൽ സമീപനങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, പരിസ്ഥിതി ഭരണരീതികൾ, സ്ഥാപനപരമായ അനുഭവങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് പ്രധാന വേദിയായി ഈ സമ്മേളനം മാറും. പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ, നയരൂപീകരണം നടപ്പാക്കൽ, നിയമപാലനം എന്നിവയിലെ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
0: പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. 2 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് 4 ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവും പങ്കെടുത്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 സുപ്രധാന ചർച്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്തെ IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാംഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തും. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലും രാവിലെ തിര ശുചീകരണം നടത്തും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 4.5 കിലോമീറ്ററിലധികം തീരത്തോട് ചേർന്ന് വാഹനമോടിച്ചു പോകാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞയെടുക്കൽ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട്.
0: കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു.

0: ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സഹോദരൻ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയും ഇടിച്ചു തകർത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് SIT അന്വേഷിക്കുക. രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ DGP മന്ത്രി നിർദ്ദേശം നൽകി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 4.8 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹിമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് NIT സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഏഷ്യയുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നു എന്ന സന്ദേശം ഉയർത്തിയാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയ നഗരങ്ങളിൽ ഇന്ന് തുടക്കമാവുന്നത്. ഇന്ത്യ അടക്കം 45 രാജ്യങ്ങളിലായി 11,000-ത്തോളം കായിക താരങ്ങൾ ഈ കായിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. October 4 വരെ 43 കായിക ഇനങ്ങളിലെ നടക്കുന്ന ഗെയിംസിൽ 469 മെഡലുകൾ നിശ്ചയിക്കപ്പെടും. 3-ാം തവണയാണ് ജപ്പാൻ ഗെയിംസിനെ വരവേൽക്കുന്നത്. 1958 ടോക്കിയോയിലും 1994 ഹിരോഷിമയിലും ഏഷ്യൻ ഗെയിംസിന് വേദിയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ 75 വർഷം ചരിത്രത്തിൽ ഏറ്റവും മികച്ച നേട്ടം കഴിഞ്ഞ തവണ ഹാങ്ഷുവിലാണ് ഇന്ത്യ നേടിയത്. 28 സ്വർണം ഉൾപ്പെടെ 107 മെഡലുകൾ എന്ന ആ കണക്കിനെ മറികടക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. നഗോയിൽ 267 പുരുഷന്മാരും 232 വനിതകളും ഉൾപ്പെടെ 499 കായിക താരങ്ങളാണ് 36 കായിക ഇനങ്ങളിലായി ഇന്ത്യക്കായി മത്സരിക്കുക.
0: കോഴിക്കോട് നടന്ന 46-ാമത് സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത 1 ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. രാജ്കോട്ടിൽ Under-19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയക്ക് 175 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 68-ാമത് സംസ്ഥാന സ്കൂൾ Group 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇപ്പോൾ ശങ്കർ മഹാദേവനും ഗംഗയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഉടയോൻ. ഗാനമെഴുതിയത് കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. പൊതുജനങ്ങൾക്കായി AI അധിഷ്ഠിത വാട്സപ്പ് ടിക്കറ്റിംഗ് സംവിധാനം സേവനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ റോഡ് ഗതാഗത കോർപ്പറേഷൻ ഏതാണ്? ചോദ്യമൊരിക്കൽ കൂടി പറയാം. പൊതുജനങ്ങൾക്കായി AI അധിഷ്ഠിത വാട്സപ്പ് ടിക്കറ്റിംഗ് സേവനം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ റോഡ് ഗതാഗത കോർപ്പറേഷൻ ഏതാണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കും.
1: കാർഷിക മേഖലാ വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 7 പശുക്കളെ ഈ മാസം 25 പകൽ 11 മണിക്ക് ഫാം പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിന് മുൻപായി പശുവിന് 10,000 രൂപ നിരതദ്രവ്യമായി ഓഫീസിലടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471273962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaadi.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഒക്ടോബർ മാസം നടക്കുന്ന സൌജന്യ കൂൺകൃഷി പരിശീലനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ 10 ദിവസമാണ് പരിശീലനം. 18 മുതൽ 49 വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം. ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ ഫോട്ടോകോപ്പിയും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും സഹിതം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ട് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9495999721 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3

0: ഫോട്ടോകൾ അയയ്ക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനം 20,000 രൂപ, രണ്ടാം സമ്മാനം 10,000 രൂപ, മൂന്നാം സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. മഷ്റൂം ഫാർമേഴ്സ് ആന്റ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 23 ബുധനാഴ്ച രാവിലെ 10 മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847328975 അല്ലെങ്കിൽ 9447002290. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: യേശുദാസ് പാടിയൊരു ഗാനം, ചിത്രം കാലം കാത്തുനിന്നില്ല. ഗാനരചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം എ.ടി.ഒമാർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചരിത്ര പ്രധാനമായ സിന്ധു നദീജല കരാർ ഒപ്പുവച്ചു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചാണ് ഈ കരാർ ഒപ്പിട്ടത്. ലോകബാങ്കിന്റെ 9 വർഷത്തെ നീണ്ട ശ്രമങ്ങളുടെയും മധ്യസ്ഥതയുടെയും ഫലമായാണ് ഈ കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിലാണ് കരാറിൽ ഒപ്പുവച്ചത്. സിന്ധു നദീതടത്തിലെ 6 പ്രധാന നദികളെ കിഴക്കൻ നദികളെന്നും പടിഞ്ഞാറൻ നദികളെന്നും രണ്ടായി തിരിച്ച് ഇരു രാജ്യങ്ങൾക്കുമായി വിഭജിച്ചു നൽകി. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ ആധുനിക ശില്പികളിൽ ഒരാളായ പണ്ഡിറ്റ് വിഷ്ണു നാരായൺ ഭട്ട്ഗാണ്ടെ 1936 സെപ്റ്റംബർ 19 അന്തരിച്ചത്. ചിതറിക്കിടന്നിരുന്ന ഹിന്ദുസ്ഥാനി രാഗങ്ങളെ ഘടനയുടെ അടിസ്ഥാനത്തിൽ 10 ധാട്ടുകളായി തരംതിരിച്ചത് അദ്ദേഹമാണ്. ഇത് സംഗീത പഠനം എളുപ്പമാക്കി തീർത്തു. അതുവരെ വാമൊഴിയായി മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തെ കൃത്യമായി രേഖപ്പെടുത്താൻ ഒരു പുതിയ സ്വരലിപി സമ്പ്രദായം അദ്ദേഹം ആവിഷ്കരിച്ചു. ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതി എന്ന വിഖ്യാതമായ ഗ്രന്ഥവും ക്രാമിക് പുസ്തക് മാലിക എന്ന പേരിൽ നിരവധി രാഗങ്ങളുടെ ലക്ഷണം വിവരിക്കുന്ന പുസ്തക പരമ്പരയും അദ്ദേഹം രചിച്ചു. ലഖ്നൌവിലെ പ്രശസ്തമായ ഭട്ട്ഗാണ്ടെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ നിരവധി സംഗീത കോളേജുകൾ സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. സംഗീതത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിലും അതിനൊരു വ്യവസ്ഥാപിത വിദ്യാഭ്യാസം നൽകുന്നതിലും ഭട്ട്ഗാണ്ടെ വഹിച്ച പങ്ക് അതുല്യമാണ്. പ്രശസ്ത ഇന്ത്യൻ ഗായകനും സംഗീത സംവിധായകനുമായ സുബിൻ ഗാർഗ് 2025 സെപ്റ്റംബർ 19 അന്തരിച്ചത്. സിംഗപ്പൂരിൽ നടന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയ അദ്ദേഹം അവിടെയുള്ള ഒരു ദ്വീപിന് സമീപം കടലിൽ നീന്തുന്നതിനിടയിൽ മുങ്ങിമരിക്കുകയായിരുന്നു. അസമീസ് സംഗീത ലോകത്തെ ഇതിഹാസമായിരുന്ന അദ്ദേഹം 2006 പുറത്തിറങ്ങിയ ഗ്യാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ യാ അലി എന്ന സൂപ്പർഹിറ്റ് ഹിന്ദി ഗാനത്തിലൂടെയാണ് ഇന്ത്യയൊട്ടാകെ പ്രശസ്തനായത്. അസമീസ്, ഹിന്ദി, ബംഗാളി ഭാഷകൾക്ക് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഉൾപ്പെടെ 40-ഓളം ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലുമായി 38,000-ൽ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഒരു ഗായകൻ എന്നതിലുപരി മികച്ച ഗാനരചയിതാവ്, നടൻ, ചലച്ചിത്ര സംവിധായകൻ, സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു. 1983 സെപ്റ്റംബർ 19 കരീബിയൻ ദ്വീപുരാജ്യമായ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. കരീബിയൻ കടലിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രങ്ങളിൽ ഒന്നാണിത്. ബാസറ്ററയാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം. സെന്റ് കിറ്റ്സ്, നെവിസ് എന്നീ രണ്ട് ദ്വീപുകൾ ചേർന്നതാണ് ഈ രാജ്യം. ഇവയ്ക്ക് രണ്ടിനും സ്വന്തമായി പ്രാദേശിക ഭരണകൂടങ്ങളുമുണ്ട്. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് സ്വാതന്ത്ര്യം നേടിയതിന്റെ ഭാഗമായി എല്ലാ വർഷവും സെപ്റ്റംബർ 19 രാജ്യത്ത് വലിയ രീതിയിൽ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന വിഖ്യാത നോവലിന്റെ കർത്താവും നൊബേൽ സമ്മാന ജേതാവുമായ വില്യം ഗോൾഡിംഗ് 1911 സെപ്റ്റംബർ 19 ജനിച്ചത്. മനുഷ്യന്റെ സഹജമായ വന്യതയെയും ക്രൂരതയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ നോവലാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത്. ഒരു വിജനദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം സ്കൂൾ കുട്ടികളുടെ കഥയാണ് ഇത് പറയുന്നത്. 1980 പുറത്തിറങ്ങിയ റൈറ്റ്സ് ഓഫ് പാസേജ് എന്ന നോവലിന് അദ്ദേഹത്തിന് പ്രശസ്തമായ ബുക്കർ സമ്മാനം ലഭിക്കുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള എഴുത്തുകാരിൽ ഒരാളായി വില്യം ഗോൾഡിംഗ് കണക്കാക്കപ്പെടുന്നു.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
0: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് കരൾ രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു.
6: കരൾ അഥവാ ലിവർ നമ്മുടെ ശരീരത്തിലെ വയറിൽ മുകൾ ഭാഗത്തായിട്ട് വലതുവശത്ത് കാണുന്ന ഒരു വലിയ അവയവമാണ്. പൊതുവെ ആളുകളെല്ലാം ഈ ലിവറിന് ഒരു ദഹന പ്രക്രിയയുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം കാണുന്നതും അതിനായിട്ടുള്ള ഒരു അവയവമായിട്ടാണ് കരുതിപ്പോരുന്നത്. പക്ഷേ ഏകദേശം 500-ലധികം ജോലികളുള്ള ഫംഗ്ഷൻസുള്ള വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള സമഗ്രമായ ഒരു അവയവമാണ് ലിവർ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഈ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ഡൈജഷൻ. അതിനോടുകൂടെ ശരീരത്തിലുണ്ടാകുന്ന ശരീരത്തിലേക്ക് വരുന്ന വേസ്റ്റ് കാര്യങ്ങളെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ തുടച്ചു നീക്കുന്ന അല്ലെങ്കിൽ വിസർജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ കട്ട പിടിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ലിവറിനൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ദഹന പ്രക്രിയയിലേക്ക് വരികയാണെങ്കിൽ ലിവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിവറിലുണ്ടാകുന്ന രോഗങ്ങൾ അവ എങ്ങനെയൊക്കെയാണ് രോഗികൾക്ക് മനസ്സിലാകുന്നത്? ഈ രോഗലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മഞ്ഞപ്പ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ലിവർ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ യൂറിൻ വളരെ ഡാർക്ക് കളറിൽ പോകുക, ബ്രൗൺ ആയിട്ട് പോകുക, പിന്നെ ഡൈജഷനിൽ പ്രശ്നങ്ങൾ വരിക, ഭാരം കുറയുക, രോഗിയുടെ വെയിറ്റ് കുറഞ്ഞു പോകുക, വയറുവേദന, ഛർദി, അതുപോലെ വല്ലാത്ത ക്ഷീണം, ഇതെല്ലാമാണ് ജനറലായിട്ടുള്ള രോഗലക്ഷണങ്ങൾ. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ മറ്റ് പല അസുഖങ്ങൾക്കും ഉണ്ടാകാമെന്നിരിക്കെ അത് തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ചില ടെസ്റ്റുകളുണ്ട്. കരളിനുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒന്ന് പാരമ്പര്യത്തിന്റെ ഘടകം തന്നെയാണ്, പിന്നെ അമിതമായ വണ്ണം, പിന്നെ ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ള ആളുകളിൽ കരൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ PCOD, സ്ലീപ്പ് ആപ്നി എന്ന് പറയുന്ന രോഗങ്ങളുള്ളവർക്ക്, തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ലിവർ പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടേക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ഇന്ന് ഫാറ്റി ലിവർ എന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ ലിവറിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്ന് മാത്രമാണ്. ഈ ഒരു ഫാറ്റി ലിവർ വലിയ റേഞ്ചിലുള്ള ഒരു പ്രശ്നമാണ്, അത് പല ഗ്രേഡിൽ വരാം. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 30-40% ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മദ്യം കഴിക്കുന്നതുകൊണ്ട് ആൽക്കഹോൾ കൺസംപ്ഷൻ ആണോ ഈ ലിവർ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് ആണ് ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസസിനേക്കാൾ കൂടുതൽ. അതായത് മദ്യം കഴിക്കാത്തവരിൽ വരുന്ന ലിവർ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. മദ്യം ഡെഫിനറ്റ് ആയിട്ടും അമിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ അസുഖങ്ങളെ കൂട്ടുമെന്നുള്ളത് 100% ഉറപ്പുമാണ്. ഈ ഫാറ്റി ലിവറിനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം. പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള കൊഴുപ്പ് ഉപയോഗിക്കൽ കുറയ്ക്കുക, തീരെ കൊഴുപ്പ് ഉപയോഗിക്കാതിരിക്കരുത്. അതുപോലെ അമിത മദ്യപാനം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ അമിതമായ മരുന്നുകൾ കഴിക്കുന്നുള്ള വേദന സംഹാരികൾ, പാരസെറ്റമോൾ പോലുള്ള അമിതമായ മരുന്നുകൾ ആവശ്യമില്ലാതെ സ്വയം ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്ന രീതികൾ ഒഴിവാക്കുക. അതുപോലെ ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന അമിത വണ്ണം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ PCOD പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെയുള്ള രോഗാവസ്ഥകളെ കൃത്യമായി ചികിത്സിക്കുന്നത് വഴി ലിവറിന്റെ ആരോഗ്യം നമുക്ക് ഒരു പരിധിവരെ ഉറപ്പാക്കാം. പിന്നെ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നത് ലിവർ പ്രോബ്ലംസിനെ വളരെയധികം കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ലിവർ ഡിസീസസ് ഉണ്ടാകുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ചെയ്യുന്നത് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ആണ് ആദ്യമായിട്ട് ചെയ്യുക. അപ്പൊ അതിനകത്ത് എൻസൈംസിന്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലിവർ പ്രശ്നങ്ങൾ എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കുറെ കാര്യങ്ങൾ വ്യക്തമാകും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ പോലുള്ള കൂടുതൽ സമഗ്രമായ റേഡിയോളജിക്കൽ മെത്തേഡ്സിലേക്ക് നമുക്ക് പോവാവുന്നതാണ്.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് കരൾ രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാജി പൗലോസ്.
0: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
7: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
8: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
9: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
9: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക.
5: പ്രകാശധാര.
3: നമുക്കിനി ലിസയിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം എഴുതിയത് വിജയൻ, സംഗീതം കെ ജെ ജോയ്.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: നമുക്കിനി പീലിയിലെയും പി ബി ശ്രീനിവാസം പാടിയ ഒരു ഗാനത്തിലേക്ക്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന ഭീ ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: സമയം 7 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
2: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ആകാശവാണിയുടെ അനന്തപുരി FM-ൽ നമസ്തേ അനന്തപുരി തുടരുകയാണ്.
3: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
4: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
5: ഇതാരാ വിളിക്കുന്നത്?
3: ഹാപ്പി ബർത്ത്ഡേ ടു

0: ഹലോ,
1: എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281-42-03-05.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: തൊഴിൽ ദർശനം.
1: ചെന്നൈ ആസ്ഥാനമായുള്ള ദക്ഷിണ റെയിൽവേയിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം. തമിഴ്നാട്ടിലെ പെരമ്പൂരിലെ കാരേജ് വർക്ക്സ്, ഗോൾഡൻ റോക്കിലെ സെൻട്രൽ വർക്ക്ഷോപ്പ്, പോത്തന്നൂരിലെ സിഗ്നൽ ആന്റ് ടെലികോം വർക്ക്ഷോപ്പ് എന്നിവിടങ്ങളിലെ ഡിവിഷനുകളിലും വർക്ക്ഷോപ്പുകളിലും യൂണിറ്റുകളിലുമായാണ് പരിശീലനം. 4038 ഒഴിവുണ്ട്. കേരളത്തിൽ പാലക്കാട്, തിരുവനന്തപുരം എന്നീ ഡിവിഷനുകളിലായി 777 ഒഴിവുണ്ട്. 10 ക്ലാസ് +2 ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സതേൺ റെയിൽവേയുടെ അധികാര പരിധിയിൽ വരുന്ന കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആൻഡമാൻ ആന്റ് നിക്കോബാർ, കർണാടക, ദക്ഷിണ കന്നഡ ജില്ല, ആന്ധ്രാപ്രദേശ്, നെല്ലൂർ, ചിറ്റൂർ ജില്ലകൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ട്രേഡുകൾ ഫിറ്റർ, വെൽഡർ, പെയിന്റർ, വെൽഡർ, GNE, MLT, റേഡിയോളജി, പതോളജി, കാർഡിയോളജി, MMV, MMTM, COPA, PASA, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, RNAC, അഡ്വാൻസ്ഡ് വെൽഡർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഡീസൽ മെക്കാനിക്, കാർപ്പന്റർ, മെഷീനിസ്റ്റ്, സ്ട്രക്ചറൽ വെൽഡർ, ഗ്യാസ് കട്ടർ, പെയിന്റർ, ഡ്രോട്ട്സ്മാൻ, COPA, വയർമാൻ, SSA, ഇലക്ട്രിക്കൽ മെക്കാനിക്, ടർണർ, ഇൻസ്റ്റന്റ് മെക്കാനിക്, പ്ലംബർ. യോഗ്യത ഫ്രഷ് കാറ്റഗറി ഫിറ്റർ, പെയിന്റർ ആന്റ് വെൽഡർ ട്രേഡുകളിലേക്ക് +2 സമ്പ്രദായത്തിലുള്ള 10 ക്ലാസിൽ 50% വിജയം അല്ലെങ്കിൽ തത്തുല്യം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ട്രേഡിലേക്ക് 50% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെട്ട +2 ജയം. ITI +2 സമ്പ്രദായത്തിലുള്ള 10 ക്ലാസിൽ 50% മാർക്കോടെയുള്ള വിജയവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITIയും. NCVT, SCVT. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ കുറഞ്ഞത് 15 വയസ്സ് പൂർത്തിയായിരിക്കണം. ഫ്രഷേഴ്സ് വിഭാഗക്കാർക്ക് 22 വയസ്സും XITI, MLT വിഭാഗക്കാർക്ക് 24 വയസ്സും പൂർത്തിയായിരിക്കാൻ പാടില്ല. ഉയർന്ന പ്രായപരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും, SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും, OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും അപേക്ഷാ ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.sr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.sr.indianrailways.gov.in. മുംബൈ ആസ്ഥാനമായുള്ള വെസ്റ്റേൺ റെയിൽവേയിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ലെവൽ 1, ലെവൽ 3, ലെവൽ 2, ലെവൽ 5, ലെവൽ 4 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലായി 64 ഒഴിവുണ്ട്. വിവിധ കായിക ഇനങ്ങൾ പരിഗണിക്കും. പുരുഷന്മാർക്കും വനിതകൾക്കും അവസരമുണ്ട്. കായിക ഇനങ്ങൾ അത്ലറ്റിക്സ്, ജിംനാസ്റ്റിക്സ്, ഹോക്കി, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, ക്രിക്കറ്റ്, ഡൈവിംഗ്, ഫുട്ബോൾ, സ്വിമ്മിംഗ്, ബോൾ ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ബോഡി ബിൽഡിംഗ്, സൈക്ലിംഗ്, ഹാൻഡ്ബോൾ, ഖോഖോ, പവർ ലിഫ്റ്റിംഗ്, വോളിബോൾ, വാട്ടർ പോളോ. യോഗ്യത 10 ക്ലാസ്, 12 ക്ലാസ് വിജയം, ITI ബിരുദം. പ്രായം 2027 ജനുവരി 1, 18 25 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ ട്രയലിൽ പങ്കെടുത്താൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിൽ ഒന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrc-wr.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrc-wr.com.
0: തൊഴിൽ ദർശനം.
2: ഈ ഗാനം മിൻമിനിയും സംഘവും പാടിയതാണ്. ചിത്രം വാചാലം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
2: ഇനി വയലാറെഴുതി ദേവരാജൻ ഈണമിട്ട് യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നഖങ്ങൾ.

0: നമ്മുടെ ജീവിതം പോലെ നമ്മുടെ കലകളും മാറുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ മലയാള ചലച്ചിത്ര ഗാന സംഗീതത്തിൽ ഉണ്ടായ മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. കനത്ത വാക്കുകളും തത്വചിന്തയുടെ ഭാരവുമില്ലാതെ അപ്പൂപ്പൻ താടി പോലെ പാറി നടക്കുന്ന പാട്ടുകൾ. മനസ്സിന്റെ ആകുലതകൾ നീക്കി പെട്ടെന്ന് സന്തോഷഭരിതമാക്കുക എന്നതാണ് പുതിയ കാല സിനിമാ സംഗീതത്തിന്റെ തത്വശാസ്ത്രം. പാട്ടുകൾക്ക് പുറമേയുള്ള മാധുര്യവും മുഴക്കവും പ്രധാനമായി. അതിന്റെ ഭാഷ വർത്തമാനം പറയുമ്പോൾ സാധാരണമായി. എന്നാൽ ഈ മാറ്റത്തെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ കാവ്യാത്മകതയും വൈകാരികമായ ഊഷ്മളതയും നിലനിർത്തുന്ന പാട്ടുകളും ഉണ്ടാവുന്നുണ്ട്. സമ്പന്നമായ നമ്മുടെ ഗാനപാരമ്പര്യത്തിന്റെ തുടർച്ചയായി അവ മാറുന്നു. രണ്ടായിരത്തി 2018 പുറത്തിറങ്ങിയ തീവണ്ടി എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ രചിച്ച്, കൈലാസ് മേനോൻ സംഗീതം നൽകി, കെ എസ് ഹരിശങ്കറും ശ്രേയാ ഘോഷലും പാടിയ ജീവാംശമായി എന്ന ഗാനം ദശലക്ഷക്കണക്കിന് ശ്രോതാക്കളെ ആകർഷിച്ചു.
1: ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു.
0: ലളിതവും സുതാര്യവുമായ പദാവലിയാണ് ഈ പാട്ടിലുള്ളത്. കഠിന പദങ്ങൾ ഒന്നുപോലുമില്ല. ഹൃദയവികാരം വ്യക്തമാക്കാൻ ആവുന്നിടത്തോളം ലളിത കോമള പദാവലി ദീക്ഷിക്കുന്നു. 4 വരി, 2 വരി, 3 വരി എന്ന നിഷ്കർഷകളില്ല. പ്രയോഗിച്ച രീതി ഭാഷയുടെ ലാവണ്യ നിയമത്തിന് അനുകൂലമായി ഇണങ്ങിച്ചേരുന്നു. ഈ പാട്ടിലെ പദങ്ങളിലാകെ പ്രണയത്തിന്റെ പരാഗരേണുക്കൾ പുരണ്ടിരിക്കുന്നു. ഈ പാട്ടിൽ അതിന്റെ സ്രഷ്ടാക്കൾ പാട്ടിന്റെ പരമ്പരാഗത ഘടനയെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ താളവും പുതിയ ലയവും കണ്ടെത്തുന്നു. രീതികൗള രാഗത്തിന്റെ പുതിയ സാധ്യതകൾ പരീക്ഷിക്കുന്നു. പല്ലവിയും അനുപല്ലവിയും ചരണവും സംഗീതത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കൊപ്പം യഥേഷ്ടം ഒഴുകി നീങ്ങുന്നു. സംഗീതത്തിനൊപ്പം നൃത്തം വയ്ക്കുന്ന വാക്കുകളാണ് ഈ പാട്ടിലുള്ളത്. നിഷ്കളങ്കവും വികാരതരളിതവുമായ പ്രണയമാണ് ഓരോ വാക്കിലും നിറഞ്ഞിരിക്കുന്നത്. പല്ലവി കേട്ടാൽ അത് മനസ്സിലാവും.

പ്രണയം നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റുന്ന അനുഭവവും വികാരവുമാണ്. പ്രണയിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ മിണ്ടുന്നത് ഹൃദയം കൊണ്ടാണ്, ബുദ്ധി കൊണ്ടല്ല. ആ മോഹന വികാരം മനസ്സിനെ അതിന്റെ അടിത്തട്ടോളം സുതാര്യമാക്കുന്നു. ജീവാംശമായി താനെ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു എന്ന തുടക്കം തന്നെ പ്രണയത്തിന്റെ അഗാധ ഭാവം പ്രകാശിപ്പിക്കുന്നു. തന്റെ ജീവന്റെ അംശം തന്നെയായി ജന്മാന്തരങ്ങളായി അവൾ കൂടെ ഉണ്ടായിരുന്നതായി കാമുകൻ തിരിച്ചറിയുന്നു. അകമേയും പുറമേയും നിറയുന്ന ആയിരം മധുരാനുഭൂതിയായി പ്രണയം ഹൃദയം തൊട്ടൊഴുകുന്നു. ഈറൻ തൂമഞ്ഞായി അവൾ ആത്മാവിനുള്ളിൽ തോരാതെ പെയ്യുന്നു. അവളുടെ കാൽപ്പാട് തേടി പൂവാടി തോറും ശലഭമായി പറന്നു. ആരും കാണാതെ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നു.

മഴയായും വെയിലായും ഇളം കാറ്റായും അവൾ വന്നു പുണരുന്നു. അനുരാഗം നിളയായി നെഞ്ചിൽ കൊഞ്ചിയൊഴുകുന്നു. ഇങ്ങനെ മൃദുലവും മധുരവും സുതാര്യവും സുന്ദരവുമായ വാക്കുകളും കൽപ്പനകളും പൂപ്പട പോലെ വാരി വിതറിക്കൊണ്ട് പ്രണയ പൗർണമി തീർക്കുന്ന പാട്ടുകൾ മലയാളത്തിൽ അപൂർവമാണ്.

കേവലം ഒരു വികാരമെന്നതിനപ്പുറം വിശിഷ്ടവും സുന്ദരവുമായ ജീവിതമൂല്യമായി പ്രണയം മാറുമ്പോൾ അത് കണ്ണിന്റെ വെളിച്ചം തന്നെയാകുന്നു. ഇടനെഞ്ചിലെ ജീവന്റെ ചുടുശ്വാസമാകുന്നു. രാവുകൾ പകലുകളാകുന്നു. ഓരോ നോവും മധുരിതമാകുന്നു. ഏഴു വർണ്ണങ്ങളും ചിരിക്കുന്ന ആനന്ദത്തിന്റെ മഴവില്ലായി അനുരാഗം മനസ്സിന്റെ വാനിൽ തെളിഞ്ഞു വിളങ്ങുന്നു.

പ്രണയം ഛേദോഹരമായ ഒരു ജീവിത മൂല്യവും ഊഷ്മളമായ ഹൃദയാനുഭൂതിയുമായി പടർന്നു കയറുമ്പോൾ ചുമരുകളാകെ അവൾ വിരലാൽ അവനെ എഴുതുന്നു. ഇടവഴിയിൽ അലഞ്ഞ കാറ്റിലും അവന്റെ ഗന്ധം തേടുന്നു. വികാരനിർഭരമായ ആ നിമിഷം ഒരു വാക്കിൽ അവൾ പുഴയാവും. അവളുടെ ഓരോ നോക്കും സാന്ത്വനത്തിന്റെ ചന്ദ്രകിരണമാവും. മിഴിയാഴം കടലിനെ ഓർമ്മിപ്പിക്കുന്നു.

പ്രണയമെന്ന വികാരത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ ചാലിച്ചെഴുതിയ ഈ ഗാനം ഒരു പതിറ്റാണ്ടിനുള്ളിൽ ചലച്ചിത്ര സംഗീതത്തിന് ലഭിച്ച വരപ്രസാദം തന്നെയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരുപോലെ ഈ ഗാനം നമ്മെ ആനന്ദിപ്പിക്കുന്നു. എഴുത്തുകാരനും സംഗീത സംവിധായകനും ഗായകരും പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. അതിന്റെ പുതുമയും ലാവണ്യവും പാട്ടിൽ ഉടനീളമുണ്ട്. ഇതിനു പശ്ചാത്തല സംഗീതമൊരുക്കിയ പ്രതിഭകളിൽ അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി ആരാധികേ എന്ന പാട്ട് സംഗീത സംവിധാനം ചെയ്ത വിഷ്ണു വിജയ് ഉൾപ്പെടെ ഉന്നതരായ പല കലാകാരന്മാരുമുണ്ട്. നീണ്ട പല്ലവിയും അനുപല്ലവിയും ചരണവുമാണ് പാട്ടിലുള്ളതെങ്കിലും പല്ലവിയിലെ വരികൾ തുടർച്ചയായി ആവർത്തിക്കുന്നുവെങ്കിലും അല്പം പോലും വിരസമാകുന്നില്ല. അത് സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും പുതുമ കൊണ്ടും ശ്രേയാ ഘോഷാലും ഹരിശങ്കറും കാഴ്ചവെച്ച ആലാപനത്തിന്റെ അതിമാധുര്യം കൊണ്ടുമാണ്.

0: ഇതുവരെ കേട്ടത് പാട്ടും പൊരുളും.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
1: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: ഇനി യേശുദാസ് ഹിമം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. 2 ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനവുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായികരംഗത്ത് സജീവമാകുന്നത് ഇന്നത്തെ തലമുറ നേരിടുന്ന ലഹരി ഉൾപ്പെടെ വിവിധ സാമൂഹിക ജീർണതകളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്താൻ ഉപകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കായികമിത്രം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കോസ്റ്റ്ഗാർഡിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ ശുചീകരണം തുടങ്ങി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്ത് നടന്ന വനിതാ കമ്മീഷൻ സെറ്റിംഗിൽ 10 പരാതികൾ തീർപ്പാക്കി. ആകെ 65 പരാതികളാണ് ലഭിച്ചത്. രാജ്കോട്ടിൽ അണ്ടർ 19 ക്രിക്കറ്റ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസെടുത്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

0: നമസ്തേ ആനന്ദപുരി. നമസ്തേ ആനന്ദപുരി.
1: നമസ്തേ അനന്തപുരിയുടെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇനി ജയചന്ദ്രനും സുശീലയും പാടിയൊരു ഗാനമായാലോ? ശക്തി എന്ന ചിത്രത്തിലെ ഗാനം ബിജു തിരുമല എഴുതി, കെ ജെ ജോയ് ഈണമിട്ടിരിക്കുന്നു.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ,
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഇനി ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: പൊതുജനങ്ങൾക്കായി AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സേവനം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ റോഡ് ഗതാഗത കോർപ്പറേഷൻ ഏതാണ്? ശരിയുത്തരം: കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, KSRTC. 2026 ഓഗസ്റ്റ് 6 തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
6: ലാൽഗുഡി ജയരാമൻ. കർണാടക സംഗീതജ്ഞനും വയലിനിസ്റ്റുമായ ലാൽഗുഡി ജയരാമൻ 1930 സെപ്റ്റംബർ 17 ട്രിച്ചിയിൽ ലാൽഗുഡിയിൽ ജനിച്ചു. പിതാവായ VR ഗോപാലയ്യരുടെ കീഴിലായിരുന്നു ആദ്യകാലത്ത് കർണാടക സംഗീതം അഭ്യസിച്ചിരുന്നത്. 12 വയസ്സിൽ വയലിൻ അകമ്പടിക്കാരനായി സംഗീത ജീവിതം ആരംഭിച്ച അദ്ദേഹം കർണാടക സംഗീതത്തിൽ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തി. കൂടാതെ തില്ലാനകൾ, വർണ്ണം തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹം ചിട്ടപ്പെടുത്തി. ഭാവപ്രധാനങ്ങളാണ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത. അന്തർദേശീയ തലത്തിൽ കർണാടക സംഗീത രീതി പ്രകാരമുള്ള വയലിൻ വായനാശൈലി അവതരിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു. 1963 നാദവിദ്യാ തിലകം ബഹുമതി, 1972 പത്മശ്രീ, 1979 സംഗീത നാടക അക്കാദമി പുരസ്കാരം, 2001 പത്മഭൂഷൺ, 2006 ശൃംഗാരം എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2013 ഏപ്രിൽ 22 ലാൽഗുഡി ജയരാമൻ അന്തരിച്ചു.
7: കച്ചേരിയിലെ സോങ്സ് സെലക്ട് പണ്ട മൂല്യം അതുക്കേ ഒരു മനോധർമ്മം വേണം. அந்த சரியானபடி சாங்ஸை செலக்ட் பண்ணிட்டா கச்சேரி சக்சஸ். அதாவது வெவ்வேறு பாவம் செஞ்ச வெவ்வேறு மேளம், இங்கே சங்கராபரணம்னா அது ஒரு தோடி மாதிரி இருக்கணும், வெவ்வேறு தாளம், வெவ்வேறு காலப்பிரமாணம், இதெல்லாமே மனோதர்மம். ஒரு கச்சேரிக்கு ப்ரோக்ராம் போடுறது அது ஒரு மனோதர்மம். இது மாதிரி மனோதர்மங்கிறத அளவோட கிராமரோட விஷயம் தெரிஞ்சு உபயோகப்படுத்தினாக்க அது ரொம்ப சோபிக்கும்,

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഇനി ദേവദാസിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം. ആദ്യത്തെ അനുരാഗം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ.

ഇപ്പോൾ കേൾക്കാം ചുറ്റുവൻ, നമുക്ക് ചുറ്റും. കിറ്റ്സിന്റെ തിരുവനന്തപുരം ക്യാമ്പസിൽ ഈ മാസം ആരംഭിക്കുന്ന 6 മാസ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ www.kitsedu.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം, 9567869722. തിരുമല തൃക്കണ്ണാപുരം റോഡ് ടാറിംഗ് നടക്കുന്നതിനാൽ 21 മുതൽ 30 വരെ തിരുമല പുത്തൻകട ജംഗ്ഷനുകളിൽ ഗതാഗത നിയന്ത്രണമുണ്ടെന്ന് പൊതുമരാമത്ത് വഴുതക്കാട് സിറ്റി റോഡ് സെക്ഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സാമൂഹ്യനീതി വകുപ്പിൻ കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചുവരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന 1 വർഷം വീതം ദൈർഘ്യമുള്ള സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു, വേർഡ് പ്രോസസിംഗ് ആന്റ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാര പരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 മുതൽ 30 വയസ്സുവരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകർ 25-ാം തീയതിക്കുള്ളിൽ സൂപ്പർവൈസർ, ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, മായനാട്, കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0495-2351-403. മഹാത്മാഗാന്ധി സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ സെപ്റ്റംബർ 29 നടക്കുന്ന 2026-27 അധ്യയന വർഷത്തെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ

0: എസ്ആർ ടവർ, എം സി റോഡ്, കേശവദാസപുരത്തും.
1: ഇനി ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനം, ചിത്രം കാലചക്രം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: നൂൽക്കമ്പനി കൂട്ടുടമയിലാണ് മൂന്നുപേർ. ഒന്നൊരു നമ്പൂതിരിയാണ്.

0: കച്ചവടക്കാരനും ഭക്തനും ശാന്തനുമാണ് അദ്ദേഹം. സ്വന്തം കാര്യങ്ങൾ തന്നെ നടത്താൻ സമയം കട്ടി. ഖെഡയ്ക്ക് ശേഷമുള്ള ആനലേലത്തിന് മൈസൂർ കൊന്നുപോവുക, കൂടെ കൂടെ ഓരോ കഥകളി കാണുക. കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വിശ്രമം. കമ്പനി ഉടമകളിൽ മറ്റൊരാൾ നെടുങ്ങാടിയാണ്. എമ്പാടും വസ്തുവകകളും മലബാരവും അദ്ദേഹത്തിനുണ്ട്. അവ സംബന്ധിച്ച കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സ്വൽപ്പം പുണ്യകർമ്മത്തിൽ ഏർപ്പെടും. ആർഷധർമ്മ സംഘത്തിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. പ്രസിഡന്റ് ഒരു സന്യാസിയാണ്. മോക്ഷം പ്രാപിക്കേണ്ട വഴികളെപ്പറ്റി ആ സഭ മനുഷ്യർക്ക് ഉപദേശം നൽകുന്നു. 11 വക്കീൽമാരും പെൻഷൻ പറ്റിയ 6 ഉദ്യോഗസ്ഥന്മാരും 3 സന്യാസിമാരും ഒരു കോടതി ആമീനും ഹെഡ്മിസ്ട്രസ്സുമാരും കച്ചവടക്കാരും വിധവകളുമെല്ലാം ആ സഭയിലെ അംഗങ്ങളായിട്ടുണ്ട്. നീണ്ടു നീണ്ട പ്രാർത്ഥനകളും ജീവാത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അവിടെ നടന്നു. നെടുങ്ങാടി അവയിൽ ലയിച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കമ്പനിക്കാര്യം ശ്രദ്ധിക്കാനാവില്ല. അതുകൊണ്ട് കാർത്തികേയൻ തന്നെയായി കമ്പനിയുടെ ജീവനാടി. കൃഷ്ണൻ നമ്പിയുടെ സ്വാധീനത മൂലം നമ്പൂതിരിയും നെടുങ്ങാടിയും അല്പാൽപം പണമിറക്കി എന്നേയുള്ളൂ. കാർത്തികേയനാകട്ടെ, എല്ലാറ്റിനും മതിയായിരുന്നു താനും. ഇക്കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ വ്യാപാര ലോകത്തിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ഒരു സ്ഥാനം നേടാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അയാളെപ്പറ്റി നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. ചെറുപ്പമാണെങ്കിലെന്താ, ബഹു കണിശക്കാരൻ, നല്ല അന്തസ്സും നല്ല പെരുമാറ്റവും, അസലു വകതിരിവ്, ഭാഗ്യവാനാ, ഭാര്യയും പോന്ന പെണ്ണ, പെൺകുട്ടികളായാൽ അങ്ങനെ ഇരിക്കണം, എന്തു ചോറു ചോർക്ക്, ഭാഗ്യം വരുമ്പോഴും കൂട്ടത്തോടെ വരും. ആളുകളുടെ ഈ അഭിപ്രായം അക്ഷരം പ്രതി പരമാർത്ഥമായിരുന്നു. കാർത്തികേയനെ സംബന്ധിച്ച് ഒരു കുറ്റം പറയാൻ സാധ്യമല്ല. നാട്ടുകാർക്ക് അയാളെക്കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടു താനും. കളക്ടർ സാഹിബ് ഉദ്ഘാടനം ചെയ്ത ഒരു സ്കൂൾ കെട്ടിടത്തിന് ഈയിടെയാണ് അയാൾ പണം ശേഖരിച്ചു കൊടുത്തത്. ശാന്തയുടെ 5 നൃത്ത പ്രദർശനങ്ങളിലൂടെ 3000-ൽ പരം ഉറപ്പിക്കുക, ഒരു നവവധുവിനെക്കൊണ്ട് ഇത്രയും ചെയ്യിക്കാൻ ആരൊരുങ്ങും? എല്ലാം വസ്തുനിഷ്ഠമായി നോക്കിക്കാണാൻ കാർത്തികേയന് കഴിവുണ്ട്. ഭാര്യയെപ്പോലും ശാന്തയും പാകപ്പെടുകയാണ്. വിവാഹം ശാന്തയുടെ സ്വഭാവത്തിൽ സാരമായ പരിവർത്തനം വരുത്തി. സമുദായത്തിൽ ഒത്ത മുകളിൽ തന്നെ നിൽക്കാൻ അവൾ തീർച്ചപ്പെടുത്തി. മുകൾ പരപ്പ് പണമാണെന്ന് അവൾക്കറിയാം. അതു നേടണം. കാലണ വീണാൽ കൈവിരൽ ഒപ്പമെത്തണം. കടുകുമണിയും വെറുതെ പോക്കിക്കൂടാ. ഭൃത്യജനങ്ങളെ അടക്കി നിർത്തണം. ബാങ്കു കണക്കുകളിൽ അവളുടെ കണ്ണു ചെല്ലണം. ലക്ഷ്മിക്കുട്ടിയമ്മ ഒരിക്കൽ അവളെ സന്ദർശിക്കാൻ വന്നു. അമ്മയെ കാണുന്നതുവരെ അവൾ അവരെപ്പറ്റി നല്ലതൊക്കെ വിചാരിച്ചു. കൺമുമ്പിലെത്തിയപ്പോൾ ഒരു കലി, ഒരു സ്വൈരക്കേട്. അവർ എന്തൊക്കെയോ സ്മരണകളും കൊണ്ടാണ് വരുന്നത്. നാശം. കാശ് തുമ്പില്ലാതെ കളയരുതേ ശാന്തേ, അമ്മ മകളെ ഉപദേശിച്ചു. എനിക്ക് ഭ്രാന്തുണ്ടോ? മകൾ പരുഷസ്വരത്തിലാണ് മറുപടി പറയുന്നത്. നീ കുറച്ചു ദിവസം അവിടെ വന്ന് താമസിക്കുന്നോ? ഇവിടെ ആര് നോക്കാൻ? 2 ദിവസം ഇപ്പോ സൗകര്യമില്ല. കുറുപ്പാശാൻ എപ്പോഴും നിന്നെപ്പറ്റി പറയും. ആ മനുഷ്യന് നീയെന്ന് വച്ചാൽ പ്രാണനാണ്. പണം കൊടുത്താൽ പ്രാണനാക്കാൻ ആളെ കിട്ടാൻ വിഷമമില്ലമ്മേ. ആ മനുഷ്യൻ മതി, എനിക്ക് കേൾക്കണ്ട. ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് മകളോട് വെറുപ്പ് തോന്നി. എന്ത് നന്ദിയില്ലാത്ത പെണ്ണ്! എങ്കിലും അത് പുറത്തു കാട്ടാതെ 2-3 ദിവസം കഴിച്ചുകൂട്ടി അവർ തിരിച്ചുപോയി.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
6: ആര്യശാല സുബ്ബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാറ് കേട്ടോ.
7: സുബ്ബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം 1 സമ്മാനം.

0: ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ ജ്വല്ലറി ആര്യശാല.
2: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
9: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
10: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. ടിഎൻസി അപ്ലൈ.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
12: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
13: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ.
14: ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
15: പ്രേമം പറയുന്ന ഒട്ടനവധി ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് സ്വന്തമായുണ്ട്. അത്തരത്തിലുള്ള ചില ഗാനങ്ങളുമായി ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ആദ്യം യേശുദാസ് ശരശയ്യ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: പ്രേമമറിയുന്ന ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമഥനം സമാപിക്കുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: അടുത്ത ഗാനത്തിന്റെ രചന മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ, ചിത്രം അറിഞ്ഞോ അറിയാതെയോ യേശുദാസ് പാടിയത്.

0: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
5: ഇനി ബാബുമോൻ എന്ന ചിത്രത്തിൽ സുശീല പാടിയ ഗാനം. രചന മങ്കുമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി അഭിലാഷങ്ങളെ അഭയം എന്ന ചിത്രത്തിലൊരു ഗാനം കൂടിയുണ്ട് ഇന്ന് നമസ്തേ അനന്തപുരിയിൽ. ഈ ഗാനം യേശുദാസ് പാടിയിരിക്കുന്നു, സംഗീതം ദർശൻ.

ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുകയാണ്. പരിപാടി ഇനി നാളെ രാവിലെ. അനന്തപുരി FM സ്റ്റുഡിയോവിൽ ദീപ. ആകാശവാണി അനന്തപുരി FM, സമയം 9 മണി.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

1 2 3 4 1 2 3 4 1 2 3 4 ta ta dhim ta ta ta dhim ta ta

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ഇപ്പോൾ കേൾക്കാം ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ നിന്ന് കേൾപ്പിക്കുന്നത് 2011 2020 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം നജീം അർഷാദ് പാടിയത് ചിത്രം 2 കൺട്രീസ്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ഇനി കേൾപ്പിക്കുന്നത് ചിത്രപാടിയ ഗാനം. രചന ജയശ്രീ, സംഗീതം വിശ്വജിത്. ചിത്രം രുദ്രസിംഹാസനം.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ ടി സി ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒ ടി പി, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
1: RBI പറയുന്നു, ഒ ടി പി അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
2: ഇനി ഹരിചരൺ പാടിയ ഗാനം, ചിത്രം പിക്കറ്റ് 43. ഗാനരചന രാജീവ് നായർ, സംഗീതം രതീഷ് വേഗ.

ഗാനഭാരത്തിലെ അടുത്ത ഗാനം ശ്വേതയും അശ്വിനും വിജേഷും പാടിയത് ചിത്രം മധുര നാരങ്ങ. ഗാനമെഴുതിയത് രാജീവ് നായർ, സംഗീതം ശ്രീജിത്ത് സച്ചിൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇനി കേൾപ്പിക്കുന്നത് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയവർ സച്ചിൻ വാര്യർ, ഹിഷാം അബ്ദുൽ വഹാബ്, സൂരജ് എസ് കുറുപ്പ് തുടങ്ങിയവർ. രചനയും സംഗീതവും സൂരജ് എസ് കുറുപ്പ്.

0: 2011-ലും 2020-ലും ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി വന്ന ഗാനോപഹാരം സമാപിച്ചു. 101.9 ആകാശവാണി അനന്തപുരി FM, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇരുപതാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. തുടർന്ന് പ്രധാനമന്ത്രി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. സ്വീഡിഷ് ചേംബർ ഓഫ് കോമേഴ്സ് ഇൻ ഇന്ത്യയുടെ പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026-ൽ ആഗോളതലത്തിൽ 40-ലേറെ വിപണികളിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് സാമൂഹിക മാധ്യമത്തിൽ വിവരം പങ്കുവച്ചത്. കൃഷിനാശം സംഭവിച്ചതിനുശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്വാസമുട്ടലിന് ചികിത്സ നേടിയ 16-കാരിക്ക് എക്സ്റേ മാറി നൽകി ചികിത്സ നടത്തിയ സംഭവത്തിൽ ജീവനക്കാർക്ക് തെറ്റുപറ്റിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ആശുപത്രി സൂപ്രണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ എക്സ്റേ മാറി നൽകിയതാണെന്ന് തെളിഞ്ഞത്. സ്വച്ഛ്സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി NCESSലെ സയന്റിസ്റ്റ് ഡോക്ടർ രജി ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷർ കുറുപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ കടൽത്തീര ശുചീകരണ പരിപാടി ടോണിച്ചമണി MLA ഉദ്ഘാടനം ചെയ്തു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ ശിബിരം വെള്ളിയാമ്പറമ്പിൽ BB ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം വി മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐചി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും.

ഇപ്പോൾ കേൾക്കാം പുത്തൻ പാട്ടുകൾ. ആദ്യം കേൾപ്പിക്കുന്നത് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഈ ചിത്രത്തിലെ ഗാനം ഭദ്ര രജൻ പാടിയ ഈ ഗാനത്തിന്റെ രചന ശ്യാമ മുരളീധരൻ, സംഗീതം മുജീബ് മജീദ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: അടുത്ത പുത്തൻപാട്ട് നജീം അർഷാദും ആര്യാമ്പാട്ടും പാടിയത്. ചിത്രം കരിമ്പടം. ഗാനമെഴുതിയത് ആര്യാമ്പാട്, സംഗീതം അനസ് സൈനുദ്ദീൻ.

ഇനി കേൾക്കൂ ഒരു ദുരൂഹ സാഹചര്യത്തിലെ നഷ്ടത്തിലെ ഗാനം. കപിൽ കപിലനും നേഹ നായരും പാടിയ ഈ ഗാനത്തിന്റെ രചന രതീഷ് ബാലകൃഷ്ണൻ, സംഗീതം ഡോൺസ്വിൻ.

0: ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
1: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: പുത്തൻ പാട്ടുകൾ തുടരുന്നു. ഇനി അമൽ സി അജിത് പാടിയ ഒരു പുത്തൻ പാട്ട്, ചിത്രം മണ്ടാടി. ഗാനമെഴുതിയത് ടിറ്റോ ബി തങ്കച്ചൻ, സംഗീതം GV പ്രകാശ് കുമാർ.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഇനി കല്യാണമരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രേയാ ജയദീപ് പാടിയ ഗാനത്തിന്റെ രചന സന്തോഷ് വർമ്മ, സംഗീതം അജയ് ജോസഫ്.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 130 രൂപ വർദ്ധിച്ച് 14,285 രൂപ നിരക്കിലും പവന് 1,040 രൂപ വർദ്ധിച്ച് 1,14,280 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം. നമുക്ക് ബിജുബാലും അനില രാജീവും പാടിയ ഒരു ഗാനത്തിലേക്ക്, ചിത്രം ഉന്മാദം. രചന വിനായക് ശശികുമാർ, സംഗീതം മുജീബ് മജീദ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഇനി പ്ലൂട്ടോ എന്ന ചിത്രത്തിൽ വിഷ്ണു വിജയ് പാടിയ ഗാനം, രചന ശബരീഷ് വർമ്മ, സംഗീതം ആർക്കാഡോ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്ന് ഉച്ചയ്ക്ക് 12:40.
2: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു.
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
5: അടുത്ത ഗാനം ഇന്ദുലേഖ വാര്യർ പാടിയത്. രചന അഭിലാഷ് ബാബു, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം കൃഷ്ണാഷ്ടമി.

ഇന്ന് ഒരു പുത്തൻ പാട്ടുകൂടിയുണ്ട്. ഇത് ശ്രീകാന്ത് ഹരിഹരനും മൃദുല വാര്യരും പാടിയതാണ്. ചിത്രം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. ഗാനമെഴുതിയത് ചാൾസ് ജി തോമസ്, സംഗീതം പ്രശാന്ത് മോഹൻ.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 'പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി' എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചത്. സിഎംആർഎൽ എക്സാലോജി കേസിൽ ഇഡി നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അത് ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാം മുന്നണിയുടെ ഭാഗമാകാൻ സിപിഎമ്മിന് താൽപര്യമില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യമാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വീട്ടിൽ അനധികൃതമായി മദ്യം സൂക്ഷിച്ച കേസിൽ റിമാൻഡിലായ റിപ്പോർട്ടർ ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് എക്സൈസ് സമർപ്പിച്ച അപേക്ഷ ബത്തേരി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അതീവ സുരക്ഷയിൽ ആരംഭിച്ചു. ഫലം ഇന്ന് പ്രഖ്യാപിക്കും. പാലക്കാട് അട്ടപ്പാടിയിൽ 1500 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചു. എക്സൈസ് ഫോറസ്റ്റ് സംയുക്ത പരിശോധനയിൽ അച്ഛൻവെട്ടുമലയിലെ 6 തോട്ടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കോഴിക്കോട് നഗരപാതാ വികസന പദ്ധതിയുടെ ഭാഗമായി ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് നാളെ രാത്രി 10 മുതൽ ചെറുവണ്ണൂർ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 26 രാത്രി വരെയാണ് നിയന്ത്രണം. കോഴിക്കോട് നടന്ന 46th സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തിൽ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ച സംഗീതജ്ഞനാണ് ഷഡ്കാല ഗോവിന്ദ മാരാർ. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഷഡ്കാല ഗോവിന്ദ മാരാരെയും അദ്ദേഹത്തിന്റെ കൃതികളും സംഗീതജ്ഞ ഡോക്ടർ ബി അരുന്ധതി നമുക്കായി അവതരിപ്പിക്കുന്നു. നമുക്ക് കേൾക്കാം

0: ഗോവിന്ദമാരാർ 1798 എറണാകുളം ജില്ലയിലുള്ള രാമമംഗലം എന്ന സ്ഥലത്താണ് ജനിച്ചത്. ചെറുപ്പത്തിൽ കുറച്ചുകാലം ഹരിപ്പാട്ടു രാമസ്വാമി ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. സോപാന സംഗീതജ്ഞനായ അദ്ദേഹം രാമമംഗലം ക്ഷേത്രത്തിലെ സോപാന സംഗീതജ്ഞനായിരുന്നു. മാരാർ സമുദായാംഗമായ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ചുമതലയായിരുന്നു കുട്ടിപ്പാടി സേവ എന്നറിയപ്പെടുന്ന സോപാനത്തിന്റെ അരികെ നിന്നു പാടുന്ന രീതി. മാരാർ സ്വയം ഇടയ്ക്ക് കൊട്ടി ഭഗവാന്റെയോ ഭഗവതിയുടെയോ കീർത്തനങ്ങൾ ആലപിക്കുന്ന സമ്പ്രദായമാണിത്. ക്രമേണ ഈ സംഗീതാലാപനം അദ്ദേഹത്തിനേറെ ഇഷ്ടമുള്ളതായി തോന്നി. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അധികം അറിവൊന്നുമില്ല. യാത്രാപ്രിയനായിരുന്ന അദ്ദേഹം 21 വയസ്സിൽ നാടുവിട്ടു. പല അമ്പലങ്ങളും കാൽനടയായി സന്ദർശിച്ച് ധാരാളം കീർത്തനങ്ങൾ പാടി. കൂടെയുണ്ടായിരുന്നത് ഒരു തമ്പുരു, ഇടയ്ക്ക, ഗഞ്ചിറ എന്നിവയാണ്. 7 കമ്പികളുള്ള തമ്പുരുവായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സ്വന്തമായി രൂപപ്പെടുത്തിയതാണ് എന്നാണ് അറിവ്. പഞ്ചമം, സാരണി, അനുസാരണി എന്നീ 3 കമ്പികൾ 2 വീതവും മന്ത്രം 1. അങ്ങനെയാണ് 7 കമ്പികൾ ഒരുക്കിയിരുന്നത്. സ്വർണം പോലെ തിളക്കമാർന്ന 3 സ്ഥായികളിലും അനായാസേന സഞ്ചരിക്കുന്ന ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്ന് അറിയുന്നു. അനവധി കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചുവെങ്കിലും ഇന്ന് 5 കീർത്തനങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇവ ശ്രീ തൃക്കാമ്പുറം കൃഷ്ണൻകുട്ടിമാരാർ ഷഡ്കാല ഗോവിന്ദ പഞ്ചരത്നം എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. രാമമംഗലത്തെ ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസമിതി ഈ കൃതികൾ സോപാന രീതിയിലും മോഹിനിയാട്ട രൂപത്തിലും അവതരിപ്പിച്ചു വരുന്നു. ലളിതമായ സംസ്കൃതത്തിൽ പ്രാസഭംഗിയോടുകൂടിയ കൃതികളാണ് ഇവ. രാമമംഗലത്തിലെ നരസിംഹസ്വാമിയെ കുറിച്ചൊരു കൃതി, ദേവിയെയും ശിവനെയും കുറിച്ച് 2 കൃതികൾ, ഇവയാണ് അദ്ദേഹത്തിന്റെ പഞ്ചരത്ന കൃതികൾ.
1: ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികളിൽ ആദ്യം ബാലചന്ദ്ര വിഭൂഷണി എന്നു തുടങ്ങുന്നു. ആരഭിരാഗം, ആദിതാളം,

ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികളിൽ അവസാനമായി പാലയമാം പാർവതീശ എന്നു തുടങ്ങുന്നു ആനന്ദഭൈരവി രാഗം ആദ്യതാളം.

0: ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികൾ ഡോക്ടർ ബി അരുന്ധതി അവതരിപ്പിച്ചതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം സന്ദീപ് സുരേഷ്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയതേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനത്തിലേക്ക്. ചിത്രം തെങ്കാശി പട്ടണം, രചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്, ഗായകർ മനോയും സ്വർണലതയും.
3: കമലകളും

0: ഐ ടി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: മധു ബാലകൃഷ്ണനും ഹരിണിയും പാടിയ ഗാനം ചിത്രം പട്ടം പോലെ. ഗാനരചന അണ്ണാമലൈ, സംഗീതം MJ ചന്ദ്രൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ ഈണം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.

0: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടോ.
2: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ മാറ്റി ഹോം ഗിഫ്റ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിങ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിങ് കാർഡ് കൊണ്ടുപോകണം.
4: എംആർടി ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
9: ജോൺസന്റെ സംഗീതത്തിന് സ്വർണലതയുടെ സ്വരം. ചിത്രം സാദരം, രചന കൈതപ്രം.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് കീർത്തിചക്ര എന്ന ചിത്രത്തിനു വേണ്ടി ജോഷുവാ ശ്രീധറിന്റെ സംഗീത സംവിധാനത്തിൽ കാർത്തിക്കും ആശാമേനോനും പാടിയ ഗാനമായിരുന്നു. രചന കിരീഷ് പുത്തഞ്ചേരിയും.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഫാം ടു സിറ്റി.
6: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
5: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
9: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30.
9: പ്രായോജകർ
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ചിത്രം രാജശില്പി, ഗാനരചയിതാവ് ONV കുറുപ്പ്, സംഗീത സംവിധായകൻ രവീന്ദ്രൻ, ഗായകൻ യേശുദാസ്.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസ്വര രാജ്യങ്ങൾക്ക് മേൽ കാർബൺ പുറന്തള്ളലിന്റെ ഉത്തരവാദിത്തം അന്യായമായി കെട്ടിവയ്ക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച ഭാവി പരിസ്ഥിതിയും കാലാവസ്ഥാ ഗതിവേഗങ്ങളും എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കേസിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിനെ എക്സൈസ് കസ്റ്റഡിയിൽ വിട്ടു. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നാളെ ഉച്ചയ്ക്ക് 12 വരെ ആന്റോയെ എക്സൈസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. ശബരിമല തീർത്ഥാടകരുമായി പമ്പയിലെത്തിയ ശേഷം നദിയിൽ കുളിക്കാനിറങ്ങിയ ഡ്രൈവറുടെ ശരീരത്തിൽ കമ്പി തുളച്ചുകയറി ഗുരുതരമായി പരിക്കേറ്റു. തമിഴ്നാട് മധുര സ്വദേശി മീനാക്ഷികുമാറിനാണ് പരിക്കേറ്റത്. സംസ്ഥാന യുവജന കമ്മീഷൻ കോഴിക്കോട് ജില്ലാതല അദാലത്ത് ബുധനാഴ്ച. കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 11 അദാലത്ത് ആരംഭിക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 1040 രൂപ കൂടി 113,240 രൂപയായി. ഗ്രാമിന് 14,285 രൂപ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐചി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കർ ഇന്ത്യൻ പതാക വഹിക്കും. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

നവമാധുരി. രണ്ടായിരത്തി ഇരുപത് മുതൽ 2026 വരെയുള്ള വർഷങ്ങളിലെ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രേക്ഷകളെ, നവമാധുരിയിലെ ആദ്യ ഗാനമിത കെ എസ് ഹരിശങ്കറും പൂർണിമ കണ്ണനും പാടിയതാണ് ചിത്രം ബേത്ലഹേം കുടുംബ യൂണിറ്റ്. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
5: സിതാര പാടിയ ഗാനം ചിത്രം ജാക്കാൻ ജിൽ. വരികളൊരുക്കിയത് ഹരിനാരായണൻ, ഈണം നൽകിയത് ഗോപി സുന്ദർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം, അർജുൻ കൃഷ്ണ, നിത്യാമാമൻ, സിയാഹുൽ എന്നിവർ പാടിയത്. ചിത്രം സൂഫിയും സുജാതയും.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തുന്ന ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: സുധാംശുവിന്റെ വരികൾക്ക് രവി ഭാസ്റിന്റെ ഈണം, ഗായിക അനന്യ ഭട്ട്, ചിത്രം KGF Chapter 2.

കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്. എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ആടുജീവിതം. രചന റഫീഖ് അഹമ്മദ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ചിത്രം സുലേഖ മൻസിൽ. വിഷ്ണു വിജയ് സ്വന്തം സംഗീതത്തിൽ, അജയൻ, പുഷ്പവതി പൊയ്പാടത്ത് എന്നിവർക്കൊപ്പം പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ഈണപ്പൂക്കുട. പ്രിയ ശ്രോതാക്കൾ, പ്രിയഗാനങ്ങൾക്കായി വേഗം സന്ദേശം അയച്ചോളൂ അനന്തപുരി FM-ലേക്ക്. 8281424305 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി കേട്ടോളൂ. 8281424305. പ്രിയ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന പ്രിയഗാനങ്ങളുമായി 1-2 മുതൽ 2 മണിവരെ ഇന്ന് ഉച്ചയ്ക്ക് ഈണപ്പൂക്കുട.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: പ്രഭാവർമ്മയുടെ വരികൾക്ക് റോണി റാഫേൽ സംഗീതമൊരുക്കി. MG ശ്രീകുമാറിനും ശ്രേയ ഘോഷാലിനും ഒപ്പം പാടിയ ഗാനം ചിത്രം മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
1: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ദൃഷ്ടി പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
3: നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിൽ ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നേത്രത്തിനാണ്. സർവേന്ദ്രിയാണാം നയനം പ്രധാനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദത്തെ 8 സ്പെഷ്യാലിറ്റികളായി വിഭജിച്ചതിൽ നേത്രം ശാലാക്യതന്ത്രം എന്ന വിഭാഗത്തിൽ വരുന്നു. ആയുർവേദത്തിൽ നേത്ര സംരക്ഷണത്തിനായി നാം ശീലിക്കേണ്ട ദിനചര്യകളെപ്പറ്റി വരെ പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണം, ശിരസ്, ചെവി, കാൽപാദം മുതലായ സ്ഥലങ്ങളിൽ നിത്യം എണ്ണ തേക്കുന്നത് നേത്രാരോഗ്യത്തിന് അഭികാമ്യമായി പറയുന്നു. അതുപോലെ നേത്രരോഗങ്ങളെപ്പറ്റിയും അവയ്ക്കുള്ള ചികിത്സയെപ്പറ്റിയും, അതായത് കൺപീലി മുതൽ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വരെയുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ട്. കണ്ണിലധികം ചൂടേൽക്കുക, ഉറക്കക്കുറവ്, എരിവ്, പുളി ഇവ അടങ്ങിയ ആഹാരം അധികം ഉപയോഗിക്കുക, സ്ട്രെസ് ഇവയൊക്കെ നേത്രരോഗങ്ങൾക്ക് കാരണമാകാം. സാധാരണയായി കൺപോളയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, കൺകുരു, കൺപീലി പൊഴിയുക മുതലായവയൊക്കെ ആയുർവേദത്തിൽ ധാര മുതലായ ചെറിയ ചെറിയ ചികിത്സകൾ തുടങ്ങി അനുശസ്ത്രകർമ്മങ്ങൾ വരെ ചെയ്ത് ചികിത്സിക്കുന്നതാണ്. കണ്ണിന്റെ ചൂട്, ഇൻഫെക്ഷൻ ഇവ മൂലമുണ്ടാകുന്ന ചെങ്കണ്ണിന് ധാര, ജലൂകാവചരണം അഥവാ ലീച്ചിംഗ് എന്ന ചികിത്സകൾ ഫലപ്രദമാണ്. കണ്ണിന്റെ കൃഷ്ണമണിയെ ബാധിക്കുന്ന കെരാറ്റൈറ്റിസ് എന്ന അവസ്ഥയ്ക്കും സ്നേഹപാനം, അഞ്ജനം, രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ ഫലപ്രദമായി കണ്ടുവരുന്നു. എന്നാൽ എല്ലാ കണ്ണിന്റെ ചുവപ്പും ചെങ്കണ്ണ് എന്ന് വിചാരിക്കരുത്. കാരണം അത് ചിലപ്പോൾ കണ്ണിന്റെ മർദ്ദം കൂടിയ ഗ്ലോക്കോമ എന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ നേത്രപടലത്തിലെ ഇൻഫെക്ഷൻ ആകാം. അതിനാൽ സ്വയം ചികിത്സിക്കാതെ ഒരു നേത്രവിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. ഗ്ലോക്കോമ എന്ന രോഗം കണ്ണിന്റെ പ്രഷർ വർദ്ധിച്ച് കണ്ണിന്റെ ഞരമ്പിനെ നശിപ്പിക്കുന്ന അവസ്ഥയാണ്. പാരമ്പര്യമായി കണ്ണിന്റെ പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉള്ളിലേക്കുള്ള അനുയോജ്യമായ മരുന്നുകൾ വഴിയും നസ്യം, പിണ്ടി അതായത് ഗോളരൂപത്തിൽ കണ്ണിന്റെ മുകളിൽ മരുന്ന് നിർത്തുന്ന ചികിത്സ, രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ വഴി കണ്ണിന്റെ ഞരമ്പിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളിൽ കാണുന്ന മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം മുതലായ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ടുള്ള കാഴ്ച വൈകല്യത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഈ രോഗങ്ങൾക്ക് സ്നേഹപാനം, നസ്യം,

0: കുഞ്ചനം, അതായത് കണ്ണിൽ മരുന്നെഴുന്ന ചികിത്സ, കണ്ണിൽ എണ്ണ നിർത്തുന്ന തർപ്പണം മുതലായ ചികിത്സകൾ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. കുട്ടികളിൽ എത്രയും നേരത്തെ തന്നെ കാഴ്ച വൈകല്യത്തെ കണ്ടെത്തി എത്രയും വേഗം ചികിത്സ തുടങ്ങേണ്ടത് വളരെ നല്ലതായിരിക്കും. കാഴ്ച വൈകല്യത്തിന് കണ്ണട വയ്ക്കുക എന്നത് ഒരു ഉപാധി മാത്രമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ കിടത്തി ചികിത്സകൾ വഴി കണ്ണടയുടെ പവർ കുറയ്ക്കാനും ചില കുട്ടികൾക്ക് കണ്ണട മാറ്റാനും ചിലർക്ക് കാഴ്ച സ്റ്റെബിലൈസ് ചെയ്തു തന്നെ മുന്നോട്ടു പോകാനും സാധിക്കും. നേത്ര വ്യായാമങ്ങൾ ഇതിനൊപ്പം ശീലിക്കുന്നതും കുട്ടികളിലെ കാഴ്ച മെച്ചപ്പെടുത്തുന്നതാണ്. ഉദാഹരണത്തിന്, കൺപോള ഇടയ്ക്കിടയ്ക്ക് ചിമ്മുക, കണ്ണിന്റെ ഗോളം ക്ലോക്ക് വൈസ് ദിശയിലും ആന്റി ക്ലോക്ക് വൈസ് ദിശയിലും പലതവണ ചലിപ്പിക്കുക, 20 മിനിറ്റ് അടുത്തുള്ള വസ്തുക്കളെ തുടർച്ചയായി നോക്കിയാൽ ഒരു 20 സെക്കൻഡ് 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കുക തുടങ്ങിയ വ്യായാമങ്ങൾ നിത്യം ശീലിക്കുന്നത് നേത്രാരോഗ്യത്തിന് നല്ലതാണ്. അധികമായി TV, മൊബൈൽ ഇവയുടെ ഉപയോഗം, ഉറക്കക്കുറവ്, കണ്ണിൽ പൊടിയടിക്കുക മൂലം ഡ്രൈ ഐ എന്ന അവസ്ഥ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നു. ശീതളമായ എഷ്ടി കഷായം, ത്രിഫല കഷായം ഇവ വെച്ചുള്ള കഷായധാരകൾ ചെയ്യുക, നേത്ര പിജു ചെയ്യുക, നസ്യം ഇവയൊക്കെ ഡ്രൈ ഐ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പ്രായാധിക്യ മൂലമുള്ള തിമിരത്തിനും, അതായത് സെനൈൽ കാട്രാക്ട്, തുടക്കനാളുകളിൽ ശ്രദ്ധിച്ചാൽ സ്നേഹപാനം, നസ്യം, അഞ്ജനം മുതലായ ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. തിമിര ശസ്ത്രക്രിയ ആദ്യമായി വൈദ്യശാസ്ത്രത്തിന് സംഭാവന നൽകിയത് തന്നെ ഫാദർ ഓഫ് സർജറി എന്ന് പറയപ്പെടുന്ന ആയുർവേദത്തിലെ നമ്മുടെ സുശ്രുതാചാര്യനാണ്. ജനറ്റിക് ഫാക്ടേഴ്സും നേത്രരോഗങ്ങൾക്ക് കാരണമാകാം. ബന്ധുജനങ്ങൾ തമ്മിലുള്ള കൺസാജിനസ് മാരേജ്, RP എന്നറിയപ്പെടുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ മുതലായ അന്ധതയുണ്ടാക്കുന്ന ഭീകരമായ നേത്രരോഗങ്ങൾക്ക് വരെ കാരണമാകുന്നു. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ രോഗികൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ്, കാഴ്ച ഒരു കുഴലിൽ കൂടി കാണുന്ന ട്യൂബുലാർ വിഷൻ എന്ന അവസ്ഥ ഇവയൊക്കെ ഉണ്ടാകുന്നു. ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ മുതലായവ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്നതാണ്. 45 വയസ്സാകുമ്പോൾ തന്നെ ഈ റിസ്ക് ഗ്രൂപ്പിൽ ഉള്ളവർ നേത്ര സംരക്ഷണം ശ്രദ്ധിക്കേണ്ടതാണ്. 10 വർഷത്തിലധികം പ്രമേഹമുള്ളവർക്ക് പ്രമേഹം കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നേത്ര സ്പെഷ്യാലിറ്റിയുള്ള ആയുർവേദ ജില്ലാ ആശുപത്രികളിൽ ലഭ്യമാകുന്ന നൂതന പരിശോധനാ സംവിധാനങ്ങൾ വഴി ഇവയെ നേരത്തെ തന്നെ കണ്ടെത്താനും പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ചികിത്സകൾ വഴി ഇവയെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി നേത്ര ആരോഗ്യത്തിന് ശീലിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അധികം തിളക്കമുള്ള വസ്തുക്കളെ, അതായത് സൂര്യൻ, വെൽഡിംഗ് ഫ്ലെയിം മുതലായവ നേരിട്ട് നോക്കാതിരിക്കുക. ശരിയായ വെളിച്ചത്തിൽ വായിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുക. പഠനമുറികൾക്ക് ഇളം നീല, ഇളം പച്ച തുടങ്ങിയ നിറങ്ങൾ അനിവാര്യമാണ്. സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കേണ്ടി വരുമ്പോൾ സൺഗ്ലാസുകൾ കണ്ണിന്റെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ, മൊബൈൽ മുതലായവയുടെ തുടർച്ചയായ ഉപയോഗം ഒഴിവാക്കുക. കണ്ണിന്റെ ആരോഗ്യത്തിനായി നേത്രധാരകൾ ശീലിക്കാം. ആഹാരത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. വൈറ്റമിൻ A, D, E, K, അയൺ, സിങ്ക്, മാംഗനീസ്, പൊട്ടാസ്യം, സോഡിയം, കോപ്പർ ഇവ അടങ്ങിയ ആഹാരങ്ങൾ ശീലിക്കുക. നാഷണൽ ആയുഷ് മിഷന്റെ ദൃഷ്ടി പ്രൊജക്ട് കേരളത്തിൽ 10 യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നു. ആയുർവേദത്തിലൂടെ സമഗ്രമായ നേത്ര സംരക്ഷണമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി വഴി ജനങ്ങളെ നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ സാധ്യതകളെപ്പറ്റി ബോധവൽക്കരണം നൽകുകയും മെഡിക്കൽ ക്യാമ്പുകൾ വഴി സേവനം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ സൗജന്യ മരുന്നുകൾ ഉൾപ്പെടെ നൽകിയുള്ള OP ചികിത്സയും കിടത്തി ചികിത്സയും ലഭ്യമാക്കുന്നു. 2017 ആരംഭിച്ച നാഷണൽ ആയുഷ് മിഷന്റെ ദൃഷ്ടി പദ്ധതി വളരെ വിജയകരമായി നടന്നുവരുന്നു. നിങ്ങളുടെ നേത്രാരോഗ്യത്തിനായി ആയുർവേദ ശാസ്ത്രത്തെ യഥാരീതിയിൽ പ്രയോജനപ്പെടുത്തുക.
1: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ദൃഷ്ടി പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ R സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും

0: യുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗായിക ബോംബെ ജയശ്രീ, ചിത്രം കാംബോജി, രചന വിനോദ് മകര, സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ചരിത്രപരമായ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഇന്നും ഇന്ത്യയിലെ പ്രതിശീർഷ കാർബൺ പുറന്തള്ളൽ ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച ഭാവി പരിസ്ഥിതിയും കാലാവസ്ഥാ ഗതിവേഗങ്ങളുമെന്ന അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് കൈത്താങ്ങായി ഇന്ത്യ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി നൽകി. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, ടെന്റുകൾ, ഹൈജീൻ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റവശ്യ വസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യ അയച്ചത്. നിലവിലെ നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജൂബിലി ഹാളിൽ ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ ഏകോപനത്തിൽ ദേശീയ റോസ്ഗാർ മേളയുടെ 20-ാം ഘട്ടം കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി പങ്കെടുത്തു. തൊഴിൽ സൃഷ്ടിയോട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാൻ ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിൽ റോസ്ഗാർ മേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭാ വിദഗ്ധർ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. വ്യക്തികൾ പീഡനമല്ലെങ്കിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നുണ്ടോയെന്ന് അധികാരികൾ വിലയിരുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്കോട്ടിൽ അണ്ടർ 19 ക്രിക്കറ്റ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസെടുത്തു. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

ഈണപ്പൂക്കൂട. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വേഗം സന്ദേശം അയച്ചോളൂ അനന്തപുരി എഫിലേക്ക്. 8281423305 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി കേട്ടോളൂ, 8281423305. സന്ദേശം അയക്കുമ്പോൾ പ്രിയ ശ്രോതാവിന്റെ പേര്, സ്ഥലം, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനത്തിന്റെ ആദ്യ വരി, ചിത്രത്തിന്റെ പേര്, ഇത്രയും ടൈപ്പ് ചെയ്ത് മാത്രം അയക്കുക.

അപ്പോ ഇന്നത്തെ ഈണപ്പൂക്കൂട് ആരംഭിക്കുകയാണ്. ആദ്യ സന്ദേശം അയച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം. കൈതമുക്കിലുള്ള ജയചന്ദ്രൻ നായരാണ്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം മേഘം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മൗസ്യപ്പച്ചൻ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അടുത്ത ഗാനത്തിനായി ഈ ഇണപ്പുകൂടയിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് എറണാകുളത്തുള്ള സൽമ ജമാലുദ്ദീനാണ്. സൽമ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം സ്നേഹം എന്ന ചിത്രത്തിനുവേണ്ടി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി.

0: MRT ഹോം നീഡ്സ് ചെയ്യുന്ന കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
1: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് തൃശൂർ കൊടകരയിലുള്ള ബിന്ദു ദിലീപാണ്. പ്രിയ കൂട്ടുകാരി ബീനാരാജിന്റെ മകൻ ബിനുരാജ് എന്ന കണ്ണനും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആകാശവാണിയുടെ എല്ലാ കൂട്ടുകാർക്കുമായി സമർപ്പിക്കുകയാണ് നജീം അർഷാദും സൌമ്യ TRഉം വിക്രമാദിത്യൻ എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന സന്തോഷ് വർമ്മയാണ്, സംഗീതം ബിജുബാലും.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: കണ്ണൂരുള്ള രഞ്ജിത പ്രതാപന്റെ പ്രിയഗാനം ഏതാണെന്ന് നോക്കാം. ഡ്രീംസ് എന്ന ചിത്രത്തിന് വേണ്ടി സ്വർണലത പാടിയതാണ് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. കേട്ടോളൂ ഈ ഗാനം ഇണപ്പുകൂടയിലൂടെ.

0: സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിംഗറിൽ
3: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം ഫോൺ 8590179986
4: അടുത്ത സന്ദേശം അയച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം. കുമ്മിൽ തൊലിക്കുന്നിൽ നിന്നും ലൈലയാണ് ലൈല കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം. പ്രേം പൂജാരി എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഉത്തം സിംഗ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: അടുത്ത സന്ദേശം നോക്കാം നമുക്ക്. കടക്കിലുള്ള ബിജു ഭാര്യ ദീപയ്ക്കും അമ്മ ഭാനുമതിക്കുമായി സമർപ്പിക്കുകയാണ് മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ വേണുഗോപാൽ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ഏഴാച്ചേരി രാമചന്ദ്രൻ. കേട്ടോളൂ ഈ ഗാനം ഈണപ്പൂക്കൂടിലൂടെ.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചുവിടുക.
1: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
2: പ്രിയ ശ്രോതാക്കളെ, ഒരു അഭ്യർത്ഥനയുണ്ട്. ഈണപ്പൂക്കൂടെ പൂർണ്ണമായും പ്രിയ ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളെ ആസ്പദമാക്കി പാട്ട് കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ദയവായി വോയിസ് കോളും വോയിസ് മെസ്സേജും ഒഴിവാക്കുക. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. മരുതൂരിലുള്ള ജയപ്രകാശാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം ഫോട്ടോഗ്രാഫർ രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മണ്ണാരമ്പാറയിലുള്ള കീർത്തന ജി എസ് ഇണപ്പൂക്കുടയിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്, മധുര നമ്പരക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി വിദ്യാസാഗരന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ്, രവീന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കുവാനാണ്. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കച്ചേരി.

മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. കൊല്ലം ആറ്റൂർക്കോണത്തുള്ള സജീവ് ശർമിള, ദേവേന്ദു എന്നീ ശ്രോതാക്കളുടെ സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം യേശുദാസ് പാടിയത്. ചിത്രം കന്മദം, രചന ഗിരീഷ് പുത്തൻശ്ശേരി, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചത് ആറ്റിങ്ങലിലുള്ള ശത്രുഘ്നനാണ്. ഇഷ്ടപ്പെടുന്ന ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം വടക്കുംനാഥൻ, രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം രവി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇണപ്പൂക്കൂട ഈ ഗാനത്തോട് പൂർണ്ണമാവുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. സമയപരിമിതി മൂലം എല്ലാവരുടെയും പ്രിയഗാനങ്ങൾ കേൾപ്പിക്കാൻ സാധിച്ചില്ല, സദയം ക്ഷമിക്കുക. വീണ്ടും സന്ദേശങ്ങൾ അയക്കുക, നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രിയ ശ്രോതാക്കളുടെ പ്രിയഗാനങ്ങൾ. ഇനി പരിപാടിയുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ ഗവൺമെന്റ് വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ യുവാക്കളുടെ കഴിവും നൈപുണ്യവും ലോകമെമ്പാടുമുള്ളവരുടെ വിശ്വാസം ആർജ്ജിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി. വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ പങ്കാളിത്തങ്ങൾക്കും വിപണികൾക്കും വഴിയൊരുക്കുമെന്നും മോദി പറഞ്ഞു. മിന്നൽ പ്രളയം ദുരന്തം വിതച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പരമപ്രധാനമായി നടപ്പിലാക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഭരണഘടനാ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് പ്രതിസന്ധിയാകുന്ന കാലിത്തീറ്റയുടെ വില വർധന ഉൾപ്പെടെ കാര്യങ്ങളിൽ ക്രിയാത്മക പരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ക്ഷീരവികസന വകുപ്പ് ദക്ഷിണ മേഖലാ റീജിയണൽ സെമിനാർ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ തലമുറകൾ ഇതുവരെയും വിമുക്തമായിട്ടില്ലെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. തിരുവനന്തപുരത്ത് BS ഹരിശങ്കർ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നഗരപാതാ വികസന പദ്ധതിയുടെ ഭാഗമായി ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് നാളെ രാത്രി 10 മുതൽ ചെറുവണ്ണൂർ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം. ഈ മാസം 26-ന് രാത്രി വരെയാണ് നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐചി നഗോയയിൽ അല്പസമയത്തിനകം ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കർ ഇന്ത്യൻ പതാക വഹിക്കും. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

0: നേർമൊഴി. ഇന്നത്തെ നേർമൊഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേത്രിയും എഴുത്തുകാരിയുമായ എസ് കെ മിനിയാണ്. എസ് കെ മിനിയുമായി സംസാരിക്കുന്നത് സിവിൽ ജിഹാൻ.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ഓരോരുത്തർക്കും ഓരോ മേഖലയാണ് താല്പര്യം. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ മേഖലയിലേക്ക് കടക്കുന്നതിന് പലപ്പോഴും പലരും പ്രചോദനമാകാറുണ്ട്. മാധ്യമ രംഗത്തേക്ക് വരാൻ അതിന് പ്രചോദനമായത് ആര് ആണ്?
2: ഞാനൊരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയായിരുന്നു. മാധ്യമങ്ങൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ നിന്നും വ്യത്യാസമുള്ള ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഞാനൊരു എഴുത്തുകാരിയൊക്കെ ആകാൻ ആയിരുന്നു കൊച്ചുനാളിലെ എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ എത്തപ്പെട്ടത് മാധ്യമ രംഗത്താണ്. തുടക്കത്തിൽ എഴുതേണ്ടി വന്നത് എഴുത്തിന്റെ വഴികാട്ടി അല്ലെങ്കിൽ ഭാഷയോടുള്ള ഒരു സ്നേഹം തന്നത് തീർച്ചയായിട്ടും എന്റെ അച്ഛനും എന്റെ ഭാഷാ അധ്യാപകരുമാണ്. അച്ഛൻ എന്നെ കുട്ടിക്കാലം മുതല് ചിത്രതിരുന്നാൾ ഗ്രന്ഥശാല വഞ്ചിയൂരുണ്ട്, അതുപോലെ പബ്ലിക് ലൈബ്രറി ഉണ്ട്. ഇവിടെ രണ്ടിടത്തും കുട്ടികളുടെ വിഭാഗമുണ്ട്. എന്നെ ഒരു 5 വയസ്സുമുതൽ അച്ഛൻ ഈ 2 വായനശാലകളിലും കൊണ്ടുപോവുകയും നിരന്തരം വായിക്കാൻ പ്രേരിപ്പിക്കുകയും ആ വായിക്കുന്നതിൻ്റെ ആഹ്ലാദം എനിക്ക് അനുഭവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എഴുതുന്ന പുസ്തകങ്ങളെക്കുറിച്ച് കുറിച്ച് വെക്കുക, അത് അച്ഛനെ കാണിക്കുക, ഇതൊക്കെ കൊച്ചുനാളിലെ എൻ്റെ ശീലമായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകർ ഇടപ്പഴിഞ്ഞി ശാന്തകുമാരി ടീച്ചർ, ശ്രീദേവി ടീച്ചർ, അവരെയൊക്കെ ഞാൻ എപ്പോഴും ആദരവോടെ ഓർക്കും. അവരൊക്കെ ഈ ഭാഷയോട് പ്രത്യേക മമതയും ആഭിമുഖ്യവും എന്നിലുണ്ടാക്കിയ അധ്യാപകരാണ്. അപ്പോൾ കോളേജിൽ പ്രസംഗ മത്സരത്തിന് ചേരുക, ലേഖനം എഴുതുക, കവിത എഴുതുക, കഥ എഴുതുക, അങ്ങനെ ഭാഷാപരമായിട്ട് ക്രിയേറ്റീവായിട്ട് എഴുതുന്ന എല്ലാ കാര്യങ്ങളിലും ഈ അധ്യാപികമാരുടെയും അച്ഛന്റെയും പിന്തുണ എനിക്കുണ്ടായിരുന്നു.
1: അഭിനയിക്കാൻ, പ്രസന്റ് ചെയ്യാൻ, അല്ലെ ആങ്കറിങ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ, അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴായിരുന്നു?
2: അത് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് ബാലകലോത്സവമാണ്. ഞാൻ 7-ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ആ സ്കൂളിലെ അധ്യാപകരൊക്കെ അന്നത്തെ കാലത്ത് ചെറിയൊരു ടാലന്റ് ഉള്ള കുട്ടിയെ പോലും വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ എല്ലായ്പ്പോഴും എന്റെ സ്കൂളില് ഒരു നൃത്തം, സംഗീതം, എഴുത്ത് ഇതിന് 3 തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. അന്ന് കിട്ടിയ ആ

0: ഒരു ട്രെയിനിങ് പ്രസംഗമൊക്കെ അന്ന് ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മളെ പരുവപ്പെടുത്തി എടുത്തിരുന്നു. അങ്ങനെ ഒരു ശീലം കൊച്ചുനാളിലെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കറിയാം, എനിക്കിത് ഭാഷ എനിക്ക് വഴങ്ങുന്ന ഒന്നാണ്. പിന്നെ നൃത്തം ചെയ്യാൻ വല്ലാത്ത താല്പര്യമാണ്. അന്നൊക്കെ ഈ സ്കൂൾ ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ബാലകലോത്സവം ഒക്കെ വരുമ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടികളെ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളിൽ നൃത്തത്തിലും ഞാനുണ്ട്, ചെറിയ സ്കിറ്റുകളിൽ ഞാനുണ്ട്. അപ്പോൾ എനിക്ക് അന്നേ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുമുണ്ട്, പ്രസംഗിക്കാൻ പറ്റും. ഒരുപക്ഷെ പഠിത്തത്തെക്കാൾ ഞാൻ അന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കലാപരമായ കാര്യങ്ങളെയായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു.
1: ഇപ്പൊ പറഞ്ഞല്ലോ ഓരോ സ്കിറ്റ് അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാംസിലും ഇന്ന് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ രൂപത്തിൽ അന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ആക്ച്വലി ഒരു സപ്പോർട്ട് അങ്ങനെ ത്രൂ ഔട്ട് ഈ അച്ഛൻ തന്നെയായിരുന്നു.
0: ഇല്ല, ഇന്നത് ചെയ്യണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ മിസ്സാവാതെ നോക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ ഇന്ന ഒരു സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മത്സരമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതണം എന്നുള്ളതാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരും. അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മയും അതിനൊക്കെ ഒപ്പം നിൽക്കുമായിരുന്നു, പിന്തുണ ഇവിടെ നൃത്തമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മത്സരത്തിന് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ. പഠനത്തിന് അധ്യാപകരുടെ മക്കളാകുമ്പം പ്രത്യേകിച്ച് ഒരു നിഷ്കർഷമാണല്ലോ, നൃത്തത്തിന്റെ ഒന്നാം സ്ഥാനം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. പക്ഷെ അച്ഛൻ എന്നെ മറ്റു കാര്യങ്ങളും കൂടി കൊണ്ടുപോകാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.
1: ദൂരദർശനിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്?
0: ഞാൻ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആണ് ദൂരദർശനിലെ ന്യൂസ് റീഡർമാരുടെ അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരിയാണ് എന്നോട് വന്ന് പറയുന്നത്, മുംതാസ്. അപ്പൊ ഞാൻ കോളേജിൽ ഇതുപോലെ ഡിബേറ്റുകൾക്കൊക്കെ നല്ല സജീവമായിട്ടിരിക്കുന്ന സമയമാണ്. അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്നു ഞാൻ വിമൻസ് കോളേജിൽ, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അന്നേരം ഈ കൂട്ടുകാരി എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. മുംതാസ് ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാനും കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. നിർഭാഗ്യവശാൽ മുംതാസിന് അത് പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ പോവുകയും ചെയ്യുന്നു. ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ന്യൂസ് റീഡറായിട്ടാണ് ദൂരദർശനിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെടുന്നത്.
1: ദൂരദർശനിലെ ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ തുടക്കകാലം മുതൽ?
0: അത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല. അന്നത്തെ ന്യൂസ് റീഡർ ന്യൂസ് കാസ്റ്റേഴ്സ് ഇല്ല, ന്യൂസ് റീഡേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ സ്ക്രിപ്റ്റ് വരും, അത് നോക്കി വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ന്യൂസ് വരുന്നത്, അപ്പൊ അതിന്റെ ഒരു ധൈര്യത്തിൽ അങ്ങ് വായിക്കണം. അങ്ങനെ വായിക്കുക, അതിന് മുമ്പ് പ്രിപ്പറേഷൻ ഉണ്ട്. അതിനകത്തൊരു ചലഞ്ചിങ് എക്സ്പീരിയൻസ്, വായന തെറ്റാതെ വായിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ന്യൂസ് കാസ്റ്റിങ്ങിന്റെ ഒരു സ്പിരിറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഭംഗിയായിട്ട് വായിക്കുക, തെറ്റാതെ വായിക്കുക. പക്ഷെ ഞാൻ പിന്നീട് ഈ ചാനലുകളൊക്കെ വന്നപ്പോൾ കണ്ട ആ ഒരു വായനയോടാണ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും സാഹചര്യം ഉണ്ടായില്ല. പിന്നെ പ്രധാന വാർത്തയിൽ നിന്ന് നിയമസഭാ വാർത്ത, അസംബ്ലി വാർത്ത, തൊഴിൽ വാർത്ത, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടല്ലോ ദൂരദർശനിൽ. അപ്പം അതിലേക്കൊക്കെ വരികയും പിന്നെ തുടർന്ന് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് സ്ത്രീകളുടെ പരിപാടികൾ, അതിന് സ്ഥിരമായി ഡോക്യുമെന്ററികൾ, ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ്, അതിനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ വഴിമാറി വഴിമാറി ഞാൻ വന്നുകൊണ്ടേയിരുന്നു.
1: പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് കണ്ടന്റ് എല്ലാം വേറൊരാൾ തരും, നമ്മൾ പോയി അത് പ്രസന്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കാര്യമാണ്. റൈറ്റിംഗ് എന്ന് വരുമ്പോ നമ്മൾ തന്നെ അതിൽ ഇപ്പൊ പറഞ്ഞ പോലെ ചുമ്മാ എഴുതിയാ ഒന്നും വർക്ക്ഔട്ട്
0: ആവില്ലല്ലോ. നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടേ അന്ന് പോവുള്ളായിരുന്നു. ഇപ്പൊ ഒരു ചർച്ച വേണം മോഡറേറ്റ് ചെയ്യാൻ. നമുക്ക് കാണുമ്പോ തോന്നി ഈസി ആയിട്ട് ഒരാൾ ഇരുന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. ഒരിക്കലല്ല, നമ്മളൊരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റു വശങ്ങളെല്ലാം വളരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരോടും ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചർച്ചകളെ വിജയിച്ചിട്ടുള്ളൂ. പറയാനുള്ളവരെ കൊണ്ട് എന്ത് പറയിക്കാം എന്നുള്ള ഒരു നല്ല ധാരണ ഉണ്ടെങ്കിലേ ആ ചർച്ച വിജയിക്കുള്ളൂ. അപ്പൊ ദൂരദർശനം എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ആ രീതിയിൽ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ അന്നത്തെ പെക്സ് ആയിരുന്ന കെ ആർ ബീന വളരെയധികം എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്.
1: അന്ന് പല ചർച്ചകളും മോഡറേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, പല പല ടോപ്പിക്സ് ഉണ്ടാവും ചർച്ചകൾക്ക്. അതിന് ഇന്നും ഓർത്തിരിക്കുന്ന വളരെയധികം ആത്മസംതൃപ്തി നൽകിയ ഒരു ചർച്ച അല്ലെങ്കിൽ വിഷയം ഏതാണ്?
0: പലപ്പോഴും നമ്മുടെ മുന്നിൽ സാമൂഹികമായ വിഷയങ്ങൾ വരാറുണ്ട്, കുടുംബ സംബന്ധിയായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൈക്യാട്രിയായിട്ട് ബന്ധപ്പെട്ട. ഞാൻ കുറച്ച് ഉത്സാഹത്തോടെ അവതരിപ്പിക്കുന്ന ജെൻഡർ ഇഷ്യൂസ് വരുമ്പോഴാണ്. സാമൂഹികമായിട്ട് സ്ത്രീക്കും പുരുഷനുമുള്ള തുല്യ പദവി എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നത്, ചില പ്രത്യേക ഇഷ്യൂസൊക്കെ വരുന്ന സന്ദർഭങ്ങളിലുള്ള ചർച്ചകളൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്തിട്ടുള്ളതാണ്.
1: അതുപോലെ ധാരാളം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക്കലി പറഞ്ഞാൽ ഒരുപാട് എഴുത്തുകാരുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ?
0: ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് എല്ലാം ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് എന്തെന്ന് വെച്ചാല്, സുധീര എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. അത് പെട്ടെന്നാണ് എനിക്ക് ഈ ആളെ ഇന്റർവ്യൂ ചെയ്യണം. ഞാൻ കാര്യമായിട്ട് സുധീരയുടെ വായിച്ചിട്ടൊന്നുമില്ല, ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കിട്ടിയ കാര്യങ്ങളൊന്നും മറിച്ചു നോക്കി പോവുകയായിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ ഭയങ്കര നല്ലൊരു വർക്കായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. അഴീക്കോട് സാറ് ഇവരെ അഭിനന്ദിച്ചിട്ട് അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ പറഞ്ഞതൊക്കെ ഇവരിങ്ങനെ ഷെയർ ചെയ്തു, പേഴ്സണലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവരെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇത്രയും ഉള്ളു തുറന്ന് ആരോടും സംസാരിച്ചില്ല. എൻ്റെ മനസ്സിൽ ഇത്രയും ലാഘവം ഉണ്ടാക്കി തന്നതിന് എനിക്ക് സന്തോഷമുണ്ടെന്ന്. അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഈ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് വികാരഭരിതയായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഒരാളിനെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ ഒരുപാടൊന്നും പഠിക്കണമെന്നൊന്നുമില്ല, സംസാരിക്കും ശരി. നമ്മൾ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ എന്താണ് നിറഞ്ഞ് കവിയുന്നതെന്ന് നമുക്കൊരു സാധനം കിട്ടും. അപ്പൊ അത് വളരെ സൂക്ഷ്മമായിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരും വളരെ ഹാപ്പി ആവും, കേട്ടോണ്ടിരിക്കുന്നവരും ഹാപ്പി ആവും. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ചന്ദ്രമതി ടീച്ചർ, ടീച്ചറിന്റെ വർക്കുകളെ കുറിച്ചൊക്കെ ഞാൻ ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഓർക്കുന്നത് സാറാ തോമസ്. സാറാ തോമസ് ടീച്ചറിനെ ഇന്റർവ്യൂ ചെയ്ത കൃതികളെ കുറിച്ചും, അന്ന് ഒരു ഡോക്ടറുടെ വൈഫായിരുന്നിട്ടും അവരെഴുതാൻ എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയായി മാറിയത്, ഡോക്ടർ അതിനെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ കൃതികൾ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു പ്രധാനപ്പെട്ട നോവൽ, നാർമണി പുടവ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന നോവൽ, അങ്ങനെ കുറേ നോവലുകൾ. അപ്പൊ ടീച്ചറിന്റെ ആ പേഴ്സണൽ ലൈഫും കൃതികളും അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സുഗതകുമാർ ടീച്ചർ, ടീച്ചറിനെ ഞാൻ പലപ്പോഴും അഭിമുഖം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്നെ ഓർത്തു വെക്കുന്നത്.
1: വായനയ്ക്കും ടൈം കണ്ടെത്തുന്നത് ഏത് സമയത്തായിരുന്നു ഈ ജോലിക്കിടയിൽ?
0: ഇങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി നമ്മളൊരു പരിപാടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾഫ് എ സഡൻ പോയിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ കൃതികളിലൂടെ എല്ലാം ഒന്ന് ഓടിച്ചെങ്കിൽ എല്ലാം വായിച്ചു തീർക്കാനും പറ്റില്ല, കാരണം ഇതിങ്ങനെ ഓരോ ആഴ്ചയും വരുന്നതാണ്. പെട്ടെന്ന് ഒരാളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് നടക്കണമെന്നില്ല, വേറൊരാളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ധാരണ എന്തായാലും ആ വിഷയത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കണം, എങ്കിലേ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
1: പിന്നെ നാടകവേദികളിൽ സജീവമായിട്ട് ആ നാടകത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്?
0: അത് വളരെ നല്ലൊരു ഓർമ്മയാണ്. കാരണം ഞാൻ ഒരു ഫെമിനിസ്റ്റ് നാടകവേദിയാണ് ആദ്യം അടുത്ത് പരിചയിക്കുന്നത്. അതിലെ രണ്ട് പ്രവർത്തകരാണ് സുധി ദേവയാനിയും രാജരാജേശ്വരിയും. ആകാശവാണിയിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ഞാൻ സുധിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ സുധി ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് രാജരാജേശ്വരിയും സുധിയുമായിട്ട് ഇങ്ങനെ നാടക പരീക്ഷണങ്ങളിലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ക്രമേണ അവരുടെ വർക്കുകൾ, അവരുടെ ഒരു എയിം എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര ആകർഷകമായി തോന്നി. ഇപ്പൊ രണ്ട് സ്ത്രീകൾ കുടുംബം വേണ്ടാന്ന് വെക്കുകയും നാടകത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അന്നേരം എനിക്ക് എൻ്റെ കുടുംബമൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒരു കുടുംബ അന്തരീക്ഷം വിട്ടിട്ട് എന്നെ അങ്ങ് അതിൽ നിന്നൊക്കെ പൂർണ്ണമാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എന്താണോ അതിലേക്ക് നയിക്കാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ചിലപ്പോഴൊക്കെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ കാലം കഴിയുമ്പോഴേക്കും കുറേ നഷ്ടപ്പെട്ടു പോയോ സമയം എന്നുള്ള ഒരു ചെറിയൊരു സങ്കടവും തോന്നാറുണ്ട്. അപ്പൊ അന്ന് എനിക്കിത് കാണുമ്പോൾ രണ്ടുപേര് ഇതിനു വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു, ഒരു കമ്മ്യൂണിറ്റി തിയേറ്ററിന് വേണ്ടി നിൽക്കുന്ന ആ അവരുടെ ഒരു നിലപാടിനോട് എനിക്ക് ഭയങ്കര ആകർഷണം. അതാണ് ആദ്യം എനിക്ക് നാടകത്തിലേക്കൊരു ശ്രദ്ധ നൽകുന്നത്. പിന്നെ അവരുടെ വർക്കുകൾ അവർ ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ മാറി നിന്ന് കണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഭാഗമാകുകയാണ്. അവരോടൊപ്പം സഞ്ചരിക്കുകയും എൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ അതിനകത്ത് പങ്കെടുപ്പിക്കുകയും വേനൽ അവധിക്ക് ഒന്ന് രണ്ട് മാസത്തെ വർക്ക്ഷോപ്പൊക്കെ വരും. അന്ന് കോട്ടയം ആർട്ടിസ്റ്റ് സുജാതൻ മാഷിൻ്റെ ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ പരിസരത്തും ഒക്കെ താമസിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നര മാസത്തെ വർക്ക്ഷോപ്പൊക്കെ സംഘടിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അത് എൻ്റെ കുഞ്ഞുങ്ങൾക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നാടകം എന്ന് പറയുന്ന ജീവിതം തന്നെയാണ്, ജീവിതം ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല വ്യക്തി പരുവപ്പെട്ട് വരുന്നത് പോലെയാണ് ഒരു നാടകം രൂപപ്പെട്ട് വരുന്നത്. അതിനകത്ത് ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട്, അധ്വാനമുണ്ട്, ചർച്ചകളിലൂടെ രൂപപ്പെടുന്ന ഒരു കലയുടെ സമ്പൂർണതയുണ്ട്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള, അവർ അത് കണ്ടു, അതൊരു ഗ്രേറ്റ് ആർട്ടാണ് എന്നുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് പരിമിതികളുണ്ടായിരുന്നു പൂർണ്ണമായിട്ട് എന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട്, എങ്കിലും ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് നാടകം ഒരു നല്ല കലയാണ്, സമ്പൂർണമായ ഒരു കലയാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി.
1: അന്ന് ചെയ്ത നാടകങ്ങൾ ഓർമ്മയുണ്ടോ?
0: ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത് വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ കുടിയൊഴിക്കൽ എന്നുള്ള കവിത നാടകമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കവിയുടെ ഭാര്യയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. മൂന്ന് സ്റ്റേജിലോ മറ്റോ അത് കളിച്ചിട്ടുണ്ട്. ഓരോ തവണയും ഞാൻ ഓരോ ക്യാരക്ടർ, ആദ്യം കവിയുടെ ഭാര്യയായിട്ടാണ്, പിന്നെ ഒരു ചരിത്രം പറയുന്ന സൂത്രധാര എന്ന് നമ്മൾ നാടകത്തിൽ പറയുന്ന പോലെ സൂത്രധാരന്റെ ഒരു ഭാഗം, അതുപോലെ ഒരു സ്ത്രീ വന്നിട്ട് ചരിത്രത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കഥാപാത്രം, അതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് നാടകം എന്ന് പറയാം. പിന്നെ നിഴലുകളുടെ മണം എന്ന് പറയുന്ന ഒരു അമ്മയും മകളും മാത്രമായിട്ടുള്ള ഒരു നാടകമുണ്ട്. അത് അന്ന് പെൺകുട്ടികളെ ലൈംഗികമായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന സമയത്തെടുത്ത ഒരു നാടകമാണ്. അതിനൊരു അവയർനെസ്സിന് വേണ്ടി എടുത്ത ഒരു ഇതാണ്. അപ്പോൾ ഒരു പെൺകുഞ്ഞും അമ്മയും മാത്രമുള്ള ഒരു നാടകമാണ്. അതിന് നല്ല സ്ക്രിപ്റ്റിന് അവാർഡൊക്കെ കിട്ടി, അത് രാജരാജേശ്വരിക്കാണ് കിട്ടിയത്. അതിലെ ഈ കഥാപാത്രം പ്രധാനപ്പെട്ട വേഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ നാടകം ചെയ്തു. അതാണ് കുറെ കൂടെ കൂടുതലായിട്ട് ഞാൻ ഈ സ്റ്റേജിലേക്ക് വന്ന ഒരു നാടകം എന്ന് പറയുന്നത്. പിന്നെ ബിയോണ്ട് ദ ഷാഡോസ് എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തിരുന്നു. ഒരു 6-7 നാടകങ്ങൾ ചെറുത് ചെറുതാണെങ്കിലും ചെയ്തിരുന്നു.
1: ആ സമയത്തും എഴുത്ത് സൈഡ് ബൈ സൈഡ് നടക്കുന്നു.
0: എഴുത്ത് ചൈറ്റിക്കും പറഞ്ഞാൽ നമ്മള് മീഡിയയ്ക്ക് വേണ്ടി എഴുതുക, അല്ലെങ്കിൽ മറ്റു മാഗസീൻ പറയുമ്പോഴത്തേക്കും ഫീച്ചർ എഴുതുക, ആകാശവാണി ചോദിക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുക, അത് ഒരു തരത്തിലുള്ള എഴുത്താണ്. അതിനകത്ത് നമുക്ക് ജേർണലിസം കൂടി കടന്നു വരും. അതിന്റെ ഭാഷ വേറെയാണ്. അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം വിഷയം തന്നെ ആവണമെന്നില്ല, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എഴുതുന്നതാണ്. അതേസമയം ഒരു ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുന്നത് അത് വേറൊന്നല്ലേ. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അത് കവിതയായാലും കഥയായാലും ഒരു ലേഖനമായാലും നമുക്കൊരു വിഷയമുണ്ട്, നമ്മളത് അവതരിപ്പിക്കുന്നു. അതെപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിനുവേണ്ടി കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര അലസയാണ് ഞാൻ. അപ്പോൾ അതിന് ഒരു നല്ല എഴുത്തുകാരിയാവണമെന്നുണ്ടെങ്കിൽ അഗാധമായ അറിവ് വേണം, നിരന്തരമായ പരിശ്രമം വേണം, പിന്നെ ഏകാഗ്രമായ മനസ്സ് വേണം. ഇത് മൂന്നും എനിക്കുണ്ടെന്ന് എനിക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വെരികിനെ പോലെ അസ്വസ്ഥയായിട്ട് എപ്പോഴും നടക്കുന്ന ഒരാളാണ്. ഒരു കാര്യം വായിക്കാൻ തുടങ്ങിയാൽ തന്നെ ഞാൻ പകുതി വഴി നിർത്തിയിട്ട് മറ്റൊരെണ്ണം എടുക്കും. ഇങ്ങനെ ഒരു അസ്വസ്ഥമായ ഒരു മനസ്സിൻ്റെ ഒരു ഉടമയാണ് ഞാൻ. അതുകൊണ്ട് ഒരു നല്ല എഴുത്തുകാരി എനിക്ക് ഒരിക്കലും ആവാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഈ ഉള്ളിൽ നമുക്കൊരു ഒരു വാസന കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എഴുത്ത് വരുന്ന സമയത്ത് മാത്രം ഞാൻ എഴുതി പോവും. അല്ലാതെ ഒരു നിരന്തരമായ ഒരു തപസ്യ എന്നോണം ചെയ്യുന്ന ഒരാളെ അല്ല. അഭിനയിക്കുന്നതും ഒക്കെ ആണെങ്കിൽ നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം. എഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു ചെറിയ കളിയല്ല. നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടേതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് വായിക്കേണ്ട ഒരു സാധനത്തിന് അത്രയും അലസതയോടെ സമീപിച്ചാൽ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും നമ്മൾ അറിവ് നേടാനുള്ള പരിശ്രമവും വേണം, അതുപോലെ നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണ്. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ സമീപിക്കുന്ന കുറെ ആൾക്കാരെ അടുത്ത് കാണാൻ പറ്റിയത് വിനിമയ എന്ന് പറയുന്ന ഒരു എഴുത്തുകൂട്ടായ്മയുടെ ഭാഗമായപ്പോഴാണ്. സ്ത്രീകളുടെ എഴുത്തുകൂട്ടായ്മയാണ്.
1: എങ്ങനെയാണ് അങ്ങനെ ഒരു കൂട്ടായ്മ പരിചയപ്പെടുന്നത്?
0: അതിനകത്ത് തന്നെയുള്ള സീനിയർ ആയിട്ടുള്ള ഐറിസ് എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്, ട്രാൻസ്ലേറ്ററാണ്, റിട്ടയേർഡ് കോളേജ് അധ്യാപികയാണ്. ഐറിസ് ടീച്ചറാണ് എന്നെ ക്ഷണിക്കുന്നത്. ടീച്ചറാണ് അതിന്റെ സംഘാടനമൊക്കെ ചെയ്യുന്ന ആള്. തുടക്കം കുറിച്ചതും ടീച്ചറാണ്. അപ്പോൾ പോയപ്പോൾ എനിക്ക് പരിചിതരായ ഒരുപാട് എഴുത്തുകാരുണ്ട്. അതൊരു നല്ല സങ്കേതമാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഗൗരവമുള്ള ചർച്ചകൾ നടക്കും. ആഴ്ചയിലൊരിക്കൽ ആരെങ്കിലുമൊക്കെ വന്ന് വിഷയങ്ങൾ സംസാരിക്കും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യും. അപ്പോൾ വായിക്കാതിരിക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ വായിക്കും. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ നമ്മുടെ വീട് എന്നുള്ള സാധനത്തിന് പതുക്കെ പതുക്കെ പതുക്കെ പിന്നിലോട്ട് നിർത്താൻ തുടങ്ങി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് ഈ ഒരുപാട് കാലം ഇങ്ങനെ കടന്നുപോയി എന്നുള്ളൊരു തിരിച്ചറിവ് വരും. ഇനിയിപ്പോ തിരിച്ചു നടക്കാൻ സമയമില്ലല്ലോ, മുന്നോട്ട് പോകാൻ കുറച്ചേ സമയമുള്ളൂ. അപ്പൊ നമുക്ക് തിരിച്ച് പിന്നിലോട്ട് വെക്കാൻ പറ്റുന്നത് നമ്മൾ ഇതുവരെ കൂട്ടിച്ചേർത്ത് വെച്ച കുറെ അനാവശ്യമായ ചങ്ങലകളെയാണ് നമ്മൾ കുറച്ച് മാറ്റി നിർത്തേണ്ടത്. ഫാമിലിയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് നീക്കി നിർത്തിയിട്ട് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ സമയമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു.
1: ഇപ്പോ എഴുത്തിന്റെ കാര്യം പറഞ്ഞു, അതിൽ തന്നെ പല പല ഇമോഷൻസ് നമുക്ക് വരാറുണ്ട് ത്രൂ ഔട്ട് ലൈഫിൽ. കവിതകൾ ധാരാളം എഴുതാറുണ്ടല്ലോ, ഏത് ഇമോഷനിലാണ് അങ്ങനെ വളരെ ഇതായിട്ട് ഒരു കവിത എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കവിതയുടെ ഒരു രണ്ട് മൂന്ന് വരി ചൊല്ലാമോ?
0: ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ പോയട്രി ഈസ് എൻ ഓവർ ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് എന്നെ പോലെ അലസമായിട്ടിരിക്കുന്ന ഒരാളിന്, അല്ലെങ്കിൽ എഴുതാൻ എന്തുകൊണ്ടെങ്കിലും ഈ തടസ്സം അനുഭവിക്കുന്ന ഒരാളിന്, ഒരു പ്രവാഹം പോലെ എന്തെങ്കിലും മനസ്സിനൊരു സമ്മർദ്ദം വരുമ്പോൾ എഴുതി പോവാതെ വയ്യ എന്ന് പറഞ്ഞ് വരുന്ന സന്ദർഭങ്ങൾ. ഞാനങ്ങനെ ഒരുപാട് കവിതയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, വളരെ കുറച്ച്. പക്ഷേ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായ ഒരു കവിതയുണ്ട്. അത് കോവിഡ് കാലത്ത് എൻ്റെ അമ്മ മരണത്തോട് മല്ലടിച്ച് കിടന്ന ഒരു പീരീഡ്, ഫസ്റ്റ് വേവ് ആണ്. അമ്മ രക്ഷപ്പെട്ടു വന്നു, പക്ഷെ അമ്മ ഇപ്പോൾ വേണോ പോകാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ ആ അമ്മയുടെ കൂട്ടിരിപ്പ് മുറിയിലിരുന്ന് എഴുതിയ ഒരു കവിതയാണ്. അത് ഞാൻ കലാകൗമുദിക്ക് അയച്ചു കൊടുത്തു, അത് പ്രസിദ്ധീകരിച്ചു വന്നു. അതിനൊരുപാട് പേര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് നമ്മുടെ വിനിമയുടെ ആന്തോളജി ഉണ്ട്, അതിലും പ്രസിദ്ധീകരിച്ചു. അന്ന് എഴുതിയ കവിത വേണമെങ്കിൽ ഞാൻ. തുഴയുന്ന പെൺപറവ മേഘപാളികളിൽ നീന്തി തുടിക്കുമ്പോഴാണ് ആരോ വിരലിൽ തൊട്ടത്. ഒന്ന് തിരിഞ്ഞാൽ കണ്ണുകളിൽ മുത്തമിട്ട് നിൽക്കുന്ന മഞ്ഞിൻ തുണ്ട് പിണങ്ങി അകന്നാലോ? കൗമാരക്കാരിയെപ്പോലെ പാദസരം കിലുക്കി ഒരൊറ്റ കുതിപ്പ്. തൊടാനാഞ്ഞ വിരലുകൾ ആരുടേതാവാം? കുടപിടിച്ച് തണലിൻ്റെ ഇത്തിരി വട്ടത്തിനുള്ളിൽ മണിച്ചിലങ്കയിൽ തളച്ചിട്ട നല്ല പാതി. വിശന്നപ്പോൾ മാത്രം തൊടിയിലാകെ അമ്മയെ തിരഞ്ഞ പൊന്നുമക്കൾ ഒരിക്കൽ പോലും കൂടെ വന്നില്ലല്ലോ എന്ന് പുഴയിൽ തുടിച്ചു മടങ്ങവേ പരിഭവം പറഞ്ഞ കൂട്ടുകാർ. അവസാന വണ്ടിയും പോകും മുമ്പ് ഓടിയെത്താൻ പിടയ്ക്കുമ്പോൾ വരമ്പിൽ വഴുക്കാതെ പതുവുപോലെ താങ്ങിപ്പിടിച്ച അയലത്തെ ചങ്ങാതി. ആരായാലിനി എന്ത്? പ്രിയരെ, എന്റെ പുഞ്ചിരിയുടെ ഓളങ്ങൾ നിങ്ങൾക്ക് ചുറ്റും മായിക വലയം പണിയും. നിങ്ങളുടെ പാദങ്ങളെ ചുംബിച്ച് അവ മുങ്ങി നിവരും. പുകച്ചുരുളുകളുടെ പൂങ്കാവനത്തിൽ നിന്ന് എനിക്കിനി മടക്കമില്ല. മുന്നിലേക്കായാൽ നിങ്ങൾക്കുമാകില്ല. അകലം പാലിക്കണം. ഏതു ദൂരവും ഒറ്റയ്ക്ക് തന്നെ താണ്ടണം. നോക്കൂ, ഇവരെന്നെ വിലക്കുകയാണ്. ഒന്നും പറയരുതെന്ന്. പഞ്ഞിക്കെട്ടുപോലെ പതുപതുത്ത മഞ്ഞിൻ തുണ്ടുകൾ ഞാനിനി അവർക്ക് സ്വന്തം. ഒന്നോർത്താൽ കാലം കനിഞ്ഞേകിയ വിടവാണിത്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരിക്കലും ഞാൻ എനിക്ക് സ്വന്തമായിരുന്നില്ലല്ലോ. ഹിതിത്തിരി കടുത്തുപോയെന്നും ഇങ്ങനെയല്ല വേണ്ടിയിരുന്നതെന്നും നിങ്ങൾ പെറുപെറുക്കുന്നത് എനിക്ക് കേൾക്കാം. സമയമായി. കട്ടുറുമ്പുകൾ കൂട്ടമായി ഇഴഞ്ഞെത്തി നെഞ്ചിനുള്ളിൽ ചേക്കേറിയിരിക്കുന്നു. വൻമരത്തിലെന്ന പോലെ എന്റെ ഉടലിൽ അവർ കൂടുകെട്ടുകയാണ്. മയക്കത്തിൽ എപ്പോഴോ ആവണം ഒരു സ്വപ്നാടകയെപ്പോലെ ഞാനിങ്ങു പോകുന്നത്. ഇവിടെ കണ്ണുപൊത്തിക്കളിക്കാൻ ആയിരമായിരം കയ്യുകൾ. അവ പ്രണയത്താൽ എന്നെ വരിഞ്ഞു മുറുക്കുന്നു. കിളിത്തട്ട് കളിച്ചും മുങ്ങാങ്കുഴിയിട്ടും ഞാൻ മതിച്ചു പുളയുകയാണ്. ഇവിടെ തണലുണ്ട്, കുളിരുണ്ട്. ഉറങ്ങുകയേ വേണ്ട. ചിലപ്പോൾ ഉണരുകയും ഓളപ്പാത്തിയിൽ ആലോലമാടി അങ്ങനെ ഇങ്ങനെ.
1: വളരെ മനോഹരമായൊരു കവിതയാണ്. പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ റൂമിൽ ഇരുന്നാണ് ഇത് എഴുതുന്നത്. ഇപ്പോ ഇത് വായിക്കുമ്പോൾ ഇമോഷൻ എന്താണ്?
0: റിക്കവേർഡ് ആയിട്ട് വന്നെങ്കിലും ആ ഇമോഷൻ ഇപ്പോഴും അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മരണത്തിന് മുഖാമുഖം കാണുന്ന ഒരു മനസ്സ് എന്തായിരിക്കും ചിന്തിക്കുക. ബോധത്തിലായാലും അബോധത്തിലായാലും അറിയാൻ പറ്റുമെങ്കിൽ മരണത്തിലേക്ക് അടുക്കുന്ന നിമിഷം പോലും ബോധമെന്ന് പറയുന്ന ഒരു സംഗതി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു മരണത്തിലേക്ക് അടുക്കുന്ന ഒരു ആളുടെ സഞ്ചാരത്തിന്റെ വഴികൾ? അവിടെ എന്താണ്? തണുപ്പാണോ, മഞ്ഞുപാളികളാണോ, ഓർമ്മകളാണോ, അല്ലെങ്കിൽ പിന്നാക്കം പിടിച്ചു വലിക്കലാണോ, പോകണ്ടാന്നുള്ള വിലക്കാണോ, പോകാമെന്ന വാഞ്ചയാണോ, എന്താണെന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയല്ലേ? ആ ഫീൽ എനിക്കെപ്പോഴും ഉണ്ട്.
1: നാടകം പല സ്റ്റേജുകളിൽ കളിച്ചു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തു, അതിനുശേഷം സിനിമയിലേക്ക് വരുമ്പോ അത് അങ്ങനെ ആഗ്രഹിച്ച് സംഭവിച്ചതാണോ അതോ യാദൃശ്ചികമാണ്?
0: ഒരിക്കലും ആഗ്രഹിച്ചതല്ല, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് സംഭവിക്കുന്നത്. എന്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, രാജീവ് രവി ഒരു സിനിമ ചെയ്യുന്നുണ്ട്. രാജീവ് എന്നോട് ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറിന് ആവശ്യമുണ്ട്. ഒരു 10-40 സ്ത്രീകളെ രാജീവ് ഇതിനകം കണ്ടു കഴിഞ്ഞു, ഇങ്ങനെ ഒരാളെയാണ് വേണ്ടത്. രാജീവിന്റെ കസിൻ ആയിരുന്നു എന്റെ കൂട്ടുകാരി. അപ്പൊ പറഞ്ഞു, ചേച്ചിക്ക് ആരെങ്കിലും കൂട്ടുകാരെങ്കിലും പരിചയത്തിലുണ്ടോ എന്ന് ചോദിച്ചു. സുനിത എന്നാണ് പേര്. സുനിത ബാലകൃഷ്ണൻ റൈറ്ററാണ്. അപ്പൊ സുനിതയാണ് പറയുന്നത്, എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പക്ഷെ അവള് സിനിമയിൽ അഭിനയിക്കുമെന്നൊന്നും അറിയില്ല. കോളേജിലും സ്കൂളിലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നാടകവും ഡാൻസും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ വിളിക്കാൻ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി പറയൂ. എനിക്ക് അപ്പൊ തന്നെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പക്ഷെ ഉടനെ തന്നെ രാജീവ് വിളിക്കുന്നു, വീട്ടിലെ ഇന്ന സമയത്ത് വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. വരുന്നു. കണ്ട ഉടനെ ഞാനൊരു ഗ്ലാസ് പായസം, അന്ന് പായസം ഒക്കെ വെച്ച ദിവസമായിരുന്നു, പായസം കൊടുക്കുന്നു. എന്നോട് പറയാം, ചേച്ചി എന്റെ ക്യാരക്ടർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത്. അതാണ് എന്റെ ആദ്യത്തെ സിനിമ. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്നാണ് സിനിമയുടെ പേര്. ഫറാൻ ഫാസിലിന്റെ അമ്മയായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്.
1: നാടകം സ്റ്റേജിൽ ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫീല്?
0: ക്യാമറയുടെ ഒരു സംഭ്രമം എനിക്കില്ല, കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസിൽ ക്യാമറ എനിക്ക് പേടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അഭിനയിക്കുന്നത് എങ്ങനെ, കൂടെ അലൻ സീറൊക്കെയാണ് എന്റെ ഹസ്ബൻഡായിട്ട്, അപ്പൊ വളരെ മിടുക്കരായ അഭിനേതാക്കളുടെ കൂടെ അഭിനയിക്കണ്ടേ. അപ്പൊ അതെനിക്ക് എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയ, ഞാൻ പക്ഷെ എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്, എങ്ങനെയാണ് ക്യാമറയെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈമിങ് ശരിയാക്കുന്നത്, ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു ശരിയാകുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ചെറുതായിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഒരു ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും.
1: പിന്നെ ധാരാളം സിനിമകളിൽ അഭിനയിച്ചു, പല റോൾസ് ചെയ്തതിൽ പേഴ്സണലി ഉള്ള ഒരു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ?
0: എന്റെ സ്വഭാവമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഈ എനിക്കിപ്പോ ഈ പ്രായത്തിൽ അഭിനയിക്കാൻ കിട്ടുന്നത് ബോണസ് ആയിട്ട് വേണം കണക്കാക്കാൻ. കാരണം ഈ പ്രായത്തിൽ കിട്ടാനുള്ള റോൾ എന്ന് പറഞ്ഞാൽ അമ്മവേഷം തന്നെയാണ്. 10-60 വയസ്സോട് അടുക്കുന്ന ഒരാളിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ സിനിമയിൽ പഴയതുപോലെ ഇല്ല. പിന്നെ ഒരു അമ്മയോ അമ്മുമ്മയോ ഒക്കെ ആയിട്ട് വരണം. അപ്പൊ അതുകൊണ്ട് അമ്മവേഷമാണ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്തു. രാജീവ് നാഥ് സാറാണ് ഡയറക്ടർ. അപ്പോൾ റൂബിന്റെ പൊതിച്ചോർ എന്നുള്ള കഥയെ സിനിമയാക്കിയതാണ്. അതിലൊരു അധ്യാപികയുടെ വേഷമാണ്, വളരെ സട്ടിലായിട്ടുള്ള, വളരെ സൗമ്യമായ ഒരു അധ്യാപിക. അതൊരു വ്യത്യസ്തമായ വേഷമായിരുന്നു. ബാക്കിയൊക്കെ അമ്മയാണ്. പിന്നെ എന്റെ സ്വഭാവത്തിനോട് തീരെ ചേരാത്ത ഒരു അമ്മയാണ് ഞാൻ തൊണ്ടിമുതിലും ദൃക്സാക്ഷിയിലും ചെയ്തത്. മകളെ നല്ലവണ്ണം അടിച്ച് അവളുടെ പ്രേമത്തിന് ചോദ്യം ചെയ്യുന്ന ഒരമ്മ. ഞാൻ അങ്ങനെ ഒരു അമ്മയേ അല്ല. ഒരു ഒരു തൂവല് കൊണ്ടുപോലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാത്ത ഒരമ്മയാണ്. അപ്പൊ ആ ക്യാരക്ടർ എനിക്കൊരു ചലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ചെറിയൊരു സീനായിരുന്നെങ്കിലും അത് എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾക്ക് തന്ന സിനിമയാണ്. പിന്നെ ഓരോന്ന് ചെയ്യുന്നതിനോടും എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ തന്നെ സ്വയം ശ്രദ്ധിച്ചത് ആ ക്യാരക്ടറാണ്. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു അതിശയം എനിക്ക്.
1: ഞാനല്ലാത്ത അമ്മ,
0: ഞാനല്ലാത്ത അമ്മ, ആ അമ്മ ഞാനല്ല.
1: ഒരുപാട് കാര്യങ്ങൾ സജീവമാണ്. ആക്ച്വലി ഫാമിലി എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ മാനേജ് ചെയ്തോണ്ട് പോകുന്നത്?
0: ആ ഒരു വല്ലാത്ത കാലം ഇപ്പൊ കടന്നുപോയി കേട്ടോ. കാരണം കുട്ടികളെ, രണ്ടു കുട്ടികള് പഠിക്കുന്നു, രണ്ടുപേരെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെയും കൊണ്ട് നടക്കണം അവരുടെ പഠനങ്ങൾ. എന്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, വ്യത്യസ്തനായ ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്. ആർട്ടിസ്റ്റാണ്, വരയ്ക്കും, പൊളിറ്റിക്കൽ കാർട്ടൂണൊക്കെ ചെയ്യുന്ന ആളാണ്, അസാധ്യമായി പാട്ടുപാടും. പുള്ളിയുടെ മനസ്സ് ഒരു സാധാരണ മനസ്സല്ല. എപ്പോഴും കുറച്ച് വ്യത്യസ്തരായ മനുഷ്യരുടെ ഒരു അസംതൃപ്ത സ്വഭാവം ഉണ്ടല്ലോ, അത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നത് കൊണ്ട് സ്പേസ് കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനൊരു സമയം ആവശ്യമുണ്ടെങ്കിൽ ഞാനും കൂടി മുഴുവൻ ആ സമയം എടുത്താൽ ഫാമിലി ബാലൻസ്ഡ് ആയിട്ട് പോകത്തില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിവെക്കും. പക്ഷെ എന്നാലും എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ടൊന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ഇത് കുട്ടികളാണെന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് അന്നത്തെ എന്റെ പ്രയോറിറ്റി. അപ്പൊ അവരെ, അവരുടെ പഠന കാര്യങ്ങൾ നോക്കുക, അവരെ പാട്ട് പഠിക്കാൻ കൊണ്ടുപോകുക, അങ്ങനെ അങ്ങനെ അവരുടെ ടാലന്റുകൾ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക. സന്തോഷിന്റെ കാര്യങ്ങളിൽ സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. ഇന്നത്തെ സ്ത്രീപക്ഷവാദികൾ, ഞാൻ സ്ത്രീപക്ഷവാദി എന്നാണ് പറയുന്നത്, പക്ഷെ എന്നാൽ പോലും ഞാൻ അവിടെ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഗുണമുണ്ടാക്കി. തീർച്ചയായിട്ടും ഞാൻ മോശമായില്ല, പക്ഷെ കുറച്ചുകൂടി ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താമായിരുന്നു. അത് ഞാൻ ചെയ്യാത്തത് എന്റെ കുറ്റമാണ്. ഇനി സമയം ഉണ്ട് കുറച്ചുകൂടി.
1: തുടക്കം മുതൽ നമ്മളിപ്പോ സംസാരിച്ചതിനിടയിൽ തന്നെ പറഞ്ഞല്ലോ, പലപ്പോഴും കുറെ കാര്യങ്ങൾ ഇതുപോലെ സമയം കൊടുത്തു, നമ്മൾ പ്രയോറിറ്റി കൊടുത്തു, അത് സക്സസ്ഫുൾ ആയി. സോ ഐ എം ഹാപ്പി. അത് കഴിഞ്ഞാൽ ഇപ്പോ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടി ഇത് ഫോക്കസ്ഡ് ആയിട്ടാണ് നീങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവരവരെ മാറ്റിവെച്ചിട്ടുള്ള ഒരു കാര്യമില്ല. അവർക്കറിയാം നല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അവനവന് നിൽക്കണമെങ്കിൽ കടുത്ത മത്സരമാണ് എല്ലായിടത്തും ഉള്ളത്. ഒരു ടാലന്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കഴിവ് കൊണ്ടോ മാത്രം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളിനെ മാത്രമേ ഇന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ സൊസൈറ്റി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. AIയുടെ കാലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞങ്ങളുടെ തലമുറ എന്ന് അനുഭവിച്ചതിനേക്കാൾ എത്രയോ എത്രയോ എത്രയോ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടാണ് നമ്മുടെ യുവതലമുറയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അവർ ജയിച്ചു മുന്നേറാൻ വേണ്ടി ജനിക്കുന്നവരും ജീവിക്കുന്നവരുമാണ്. അപ്പോൾ ഇനി അതിൻ്റെ തൊട്ട് പിന്നാലെ നിൽക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ തലമുറ ഇനി അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലെ, പഴയ കാലത്തിനോ അതിൽ തന്നെ ചുവട് പിടിച്ചോണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളും കുറെ കൂടെ അപ്ഡേറ്റഡ് ആവണം.
1: പല ക്യാരക്ടേഴ്സും സ്ക്രീനിൽ കാണുമ്പോൾ തോന്നാം ഈ ക്യാരക്ടർ നല്ല രസമുണ്ട്, അങ്ങനെ തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളത്.
0: വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടി എന്ന് പറയുന്നത് ഉർവശിയാണ്. അപ്പൊ ഉർവശി ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഞാൻ കാണും. അപ്പൊ ആ പ്രായത്തിൽ അവരെന്തെല്ലാം തരത്തിലുള്ള വേഷങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരേ സ്വഭാവം ഇല്ലാത്ത, ഇപ്പൊ അമ്മ തന്നെ ഒരു 60 വയസ്സുള്ള അല്ലെങ്കിൽ 60 കഴിഞ്ഞ ഒരു അമ്മയ്ക്ക് അമ്മയല്ലാതെ തന്നെയുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റും. അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടായി വന്നാലേ അതിനുള്ള ഒരു അവസരമുള്ളൂ. എപ്പോഴും ദോശ ചൂടുകയും പുട്ടുകുറ്റി തള്ളുകയും വസ്ത്രം അലക്കുകയും ചെയ്യുന്ന അമ്മയല്ലാതെ ഒരു ക്യാരക്ടറുള്ള ഒരു അമ്മ ആയാൽ നല്ലതായിരിക്കും. ഇപ്പൊ ഒരു കലാകാരിയായ അമ്മ പണ്ടൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പൊ ശ്രീവിദ്യയൊക്കെ ചെയ്തിട്ടുള്ള സിനിമകൾ പലതും പേരെടുത്ത് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ സംഗീതത്തോട് താല്പര്യം, നൃത്തം ചെയ്യുന്ന, എന്താ പ്രായമുള്ള അമ്മയ്ക്ക് നൃത്തം ചെയ്തുകൂടെ, നൃത്തം ചെയ്യാമല്ലോ, അഭിനയിക്കാമല്ലോ, പിന്നെ എഴുത്തുകാരിയാവാമല്ലോ, അല്ലാതൊക്കെ അവതരിപ്പിച്ചൂടെ, ഒന്നും വേണ്ട, വല്ലൊരു കുറ്റവാളിയാകാമല്ലോ. ഭയങ്കര അസാധ്യമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലില്ലേ, അതെ ക്യാരക്ടറായാൽ എങ്ങനെ ഇരിക്കും? അതൊക്കെ ഈ അഭിനയത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളെ ചലഞ്ച് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ കിട്ടിയാൽ ഭയങ്കര ഭാഗ്യമായിരിക്കും.
1: സ്ക്രിപ്റ്റ് റൈറ്റിംഗും ചെയ്യുന്ന ഒരാളാണല്ലോ. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ട് അതിൽ തന്നെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, അതോ അത് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും?
0: സിനിമ എന്ന് പറയുമ്പോൾ അത് വേറൊരു സാമ്രാജ്യമാണല്ലോ. അത് പൂർണ്ണമായിട്ടും കൊമേഴ്സ്യലാണ്. അപ്പൊ അതിനകത്ത് ഞാൻ അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരുന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റില് ഞാൻ ആപ്റ്റ് ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ ഞാൻ എന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് എന്നെക്കാൾ മെച്ചപ്പെട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ആ ആളിന് പോകും. സിനിമ അല്ലെങ്കിൽ ആ കഥാപാത്രം വിജയിക്കുക എന്നുള്ളതാണല്ലോ അത്യന്തികമായ ലക്ഷ്യം.
1: അപ്പോ പല പല മേഖലകളിൽ കൈവച്ചു. ഇനി അങ്ങനെ താല്പര്യമുള്ള ഏതെങ്കിലും ഇതുണ്ടോ?
0: സത്യം പറഞ്ഞാ ഇനിയുള്ള ആഗ്രഹം കുറച്ച് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എഴുതാനൊന്നും എനിക്ക് ഇനി താല്പര്യമേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ധാരാളം എഴുത്തുകാരുണ്ട്, പേന എടുക്കുന്നവരെല്ലാം എഴുത്തുകാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എഴുതുന്നെങ്കിൽ ഈ എഴുത്തിനെല്ലാം മീതെ നിൽക്കുന്ന ഒരു സാധനം എഴുതിയിട്ട കാര്യമുള്ളൂ. താങ്ങാവുന്നതിനപ്പുറം എഴുത്തുകാർ

0: കൊണ്ടും എഴുത്തുകളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് എഴുതാതെ പറ്റില്ല എന്ന് തോന്നിയാൽ നമുക്ക് എഴുതാം, അത് വേറെ കാര്യം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സമയങ്ങളുണ്ട്. നല്ല എഴുത്തുകാരെ വായിക്കുക എന്നുള്ളതിലായിരിക്കും എനിക്ക് കൂടുതൽ സന്തോഷമെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വായിക്കുക, അഭിനയത്തിനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ തോന്നുന്നത്. അഭിനയിക്കാൻ പറ്റിയാൽ അഭിനയിക്കുക, തന്നെ തന്നെ ഒന്ന് പാട്ട് പാടുക, നൃത്തം ചെയ്യുക, ഇതൊക്കെ സന്തോഷം ആയിട്ട് അങ്ങ് പോവുക.
1: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്രയും സമയം വളരെ രസകരമായിട്ട് ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയം മുതൽ ഇപ്പൊ ഇന്ന് ഇരിക്കുന്ന ഈ കുറച്ച് സമയം ഇനി ബാക്കിയുള്ളപ്പോൾ കൂടുതൽ വായിച്ച് അല്പം നൃത്തം ചെയ്ത് ചെറുതായി ഒന്ന് പാടി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണം എന്നുള്ള ആ ഒരു ഫേസ് വരെ നമ്മൾ എത്തി. തീർച്ചയായിട്ടും അതെല്ലാം സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി.
0: വളരെ സന്തോഷം.
2: അഭിനേത്രിയും എഴുത്തുകാരിയുമായ എസ് കെ മിനിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
9: പ്രിയശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഹരിഹരനും ചിത്രയും പാടിയ ഗാനം ചിത്രം സിദ്ധാർത്ഥ, രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി. തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയ ഗാനം ചിത്രം ജീൻസ്, രചന വൈരമുത്തു, സംഗീതമയ്യാർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സാധന സർഗവും ശ്രീനിവാസം പാടിയ ഗാനം, ചിത്രമലയപ്പായുതേ, രചന വൈരമുത്തു, സംഗീതമയ്യ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ:
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ: കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
8: എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം ചിത്രം 'പവിത്ര'.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം മൗനം സമ്മതം.

0: കാഴ്ചാത പാന്നിന.
1: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ചിത്രം നിലാവേവ, രചന വൈരമുത്തു, സംഗീതം വിദ്യാസാഗർ, ഗായകർ ഹരിഹരനും ചിത്രയും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റോജ ഈ ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും സുജാതയും പാടിയ ഗാനം. രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നത് റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
2: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മളെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക്, മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
2: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB കൗണ്ട് നോക്കും. 12.5 മിനിമം HB കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും.

0: വിശ്വസിക്കണം. ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സാർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്കതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റിൽ ഇത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയെ ഒക്കെ ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിലും എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അത് ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സാർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെൻറ്റർ, ലൈസൻസ്ഡ് ബ്ലഡ് സെൻറ്ററുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന തന്നെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മൾ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈമുണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 ഞായറാഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെന്റർ

0: പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞു, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആകും അന്ന്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ബാബുൽ സുപ്രിയോ, അൽക്കായാഗ്നിക് എന്നിവർ പാടിയ ഗാനം ചിത്രം ക്യാ യഹി പ്യാർ ഹേ.

പ്രിയശ്രോതാക്കളെ, ഒരു അറിയിപ്പിലേക്ക്. സെപ്റ്റംബർ 21 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉദിത് നാരായണും അനുരാധ പൊഡ്വാളും പാടിയ ഗാനം ചിത്രം ദിൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ജാവേദ് അക്തറിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ ഈണം, ചിത്രം ലഗാൻ, ഗായകർ ആശാ ഭോസ്ലെ, ഉദിത് നാരായൺ, വൈശാലി എന്നിവർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സമീറിന്റെ വരികൾക്ക് ഹിമേഷ് രേഷമ്മയുടെ ഈണം. ചിത്രം ക്യൂംകി.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ജാവേദ് അക്തറിന്റെ വരികൾക്ക് മദൻമോഹന്റെ ഈണം. ലതാ മങ്കേഷ്കറും രൂപകുമാർ റാത്തോഡും പാടിയ ഗാനം ചിത്രം വീർസറ.

0: ജീവിതശൈലി, രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
1: രചന സമീർ, സംഗീതം മദനൻ സ്വാമി, ചിത്രം ലക്കി, ഗായകർ അനുരാധ പൊഡ്വാളും സോനു നിഗമും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 20-ാമത് റോസ്ഗാർ മേളയിൽ പുതുതായി നിയമിതരായ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ ഓൺലൈനായി വിതരണം ചെയ്തു. 99-ാമത് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഈ മാസം 21-ന് വർക്കല ശിവഗിരിയിൽ നടക്കും. സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 1-ാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2026 ഓഗസ്റ്റ് 15 ആരംഭിച്ച കർഷക രജിസ്ട്രേഷൻ ഈ മാസം 30-ന് അവസാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഇ മൊബിലിറ്റി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്ക് നൽകുന്ന 30,000 രൂപ സബ്സിഡിക്കായി ഈ മാസം 25 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 30-ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട് മണ്ണാർക്കാട് നടക്കും. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക് കേൾക്കാം.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
3: 8590179986.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: ചിത്രം ക്ലാസ്മേറ്റ്സ്, വിധു പ്രതാപ്, രജു ജോസഫ്.

0: ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
5: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
4: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
7: ചിത്രം മഴവിൽ കൂടാരം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് ബാലകൃഷ്ണൻ.
8: മഞ്ഞിൽ മായും സായം കാലം.

ഒരറിയിപ്പ്. സെപ്റ്റംബർ 21 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9495569321. അറിയിപ്പ് സമാപിച്ചു. ചിത്രം മഴവിൽ കാവടി. ജി വേണുഗോപാലും സംഘവും പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം ജോൺസൺ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: കൊല്ലം സുപ്രീം.
4: പുള്ളുവക്കൂടത്തിന്റെ
5: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
6: ഒന്നാം ഉത്സവം 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
5: രണ്ടാം ഉത്സവം 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
6: മൂന്നാം ഉത്സവം 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
5: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമ്പഴി ദേവൻകൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. യേശുദാസ് പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: ചിത്രം ഇന്ത്യൻ റുപ്പി. വിജയ് യേശുദാസ് പാടിയ ഗാനം. രചന മുല്ലനേഴി. സംഗീതം ഷാബാസമൻ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ചിത്രം സർഗം യേശുദാസ് പാടിയ ഗാനം രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയുടെ കാതൽ രാജ്യത്തിന്റെ യുവശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനായി സംസ്ഥാനത്ത് എല്ലാ മാസവും 4-ാമത്തെ ശനിയാഴ്ച അഭിനന്ദന ദിനമായി ആചരിക്കാൻ തീരുമാനം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഖരമാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച സംഘം വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. 1-ാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2026 ഓഗസ്റ്റ് 15 ആരംഭിച്ച കർഷക രജിസ്ട്രേഷൻ ഈ മാസം 30 അവസാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഇ മൊബിലിറ്റി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്ക് നൽകുന്ന 30,000 രൂപ സബ്സിഡിക്കായി ഈ മാസം 25 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 8 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പുത്തൻ തലമുറ കീടനാശിനികൾ, ഡോക്ടർ അമ്പിളി പോളുമായി അഭിമുഖം, 7:20, 8:02 ചലച്ചിത്രഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ എൻ രവികിരൺ ചിത്രവീണയിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം എസ് ശാന്തി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്, 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷ മലരി, ബാലാമണി അമ്മ എഴുതിയ വന്ദനം എന്ന കവിത, ആലാപനം അപൂർവ സുനിൽ, ഉദയഗീതം അശോക് കുമാർ, പട്ടാഴി ബി അശോകൻ, അൽഫോൺസ ബേബൻ, സീമ ബാലാജി എന്നിവർ പാടിയത്. പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 146, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും കേൾക്കാം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ബാലലോകം, തിരുവനന്തപുരം കവടിയാർ നിർമ്മലാ ഭവൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ, 11:30 പഞ്ചാര മിഠായി. പന്ത്രണ്ട് ഗാനമാലിക, 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി, 3:00 തിരൈപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 ഗാനവിസ്മയം, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി സുജാകുമാരി എസുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ പുതുക്കോട് വി കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം രാഗ് രംഗീല, മധു ബാലകൃഷ്ണനും ഗായത്രിയും പാടിയ ഗാനം, രചനയും സംഗീതവും യൂസഫ് മുഹമ്മദ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ചിത്രം മായ, ജയചന്ദ്രൻ പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
2: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
0: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
1: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. TNC അപ്ലൈ.
3: ചിത്രം മയിലാടും കുന്ന്, യേശുദാസ് പാടിയ ഗാനം, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചിത്രം അനാഥ ശില്പങ്ങൾ, യേശുദാസ് പാടിയ ഗാനം രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ.
3: മാഞ്ഞു കഴിഞ്ഞു.

ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ചിത്രം സുജാത, ഹേമലത പാടിയ ഗാനം, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
2: ചിത്രം സായുജ്യം പി സുശീലയും സംഘവും പാടിയ ഗാനം രചന യൂസഫലി കെ ചേരി, സംഗീതം കെ ജെ ജോയ്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
1: ये फ्री ट्रेड एग्रीमेंट्स FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट्स से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती हैं.
0: केंद्र निगुदी एक्साइज कस्टम्स വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്കാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച

0: അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോടു കൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: സെപ്റ്റംബർ 12 മുതൽ 19 വരെ രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
0: സ്വച്ഛതാഹി സേവ 2026 ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിനു ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
0: 30-ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ അവസാന വാരം കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം. ചിത്രം മെഴികൾ സാക്ഷി. അപർണ പാടിയ ഗാനം. രചന ONV കുറിപ്പ്. സംഗീതം V. ദക്ഷിണാമൂർത്തി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാറുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത ആരുമുണ്ടാവില്ല. പക്ഷേ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രസക്തം. നിങ്ങൾ തിരമാലകളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉയർച്ചയും താഴ്ചയുമുണ്ട്. ഓരോ താഴ്ചയിൽ നിന്നും പൂർവാധികം ശക്തമായി അത് ഉയർന്നു വരുന്നു. അതുപോലെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് പൂർവാധികം ശക്തരായി കൂടുതൽ കരുത്തോടെ നാം ജീവിതത്തെ അഭിമുഖീകരിക്കണം. ഈ ഒരു സത്യന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോളാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം.
1: കാർഷിക വൃത്തിയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: കൃഷിയിടങ്ങളിൽ കീടബാധ എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കീടങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടാകുന്നതിനാൽ അവയെ നിയന്ത്രിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ തലമുറ കീടനാശിനികളും ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇവയുടെ പ്രത്യേകതകളും ഉപയോഗരീതികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ പരിചയപ്പെടാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറിയിലെ

0: നാശിനികൾ. അതിന് പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കുറേയേറെ സവിശേഷതകളും ഉണ്ട്, എന്നാൽ കുറച്ച് ദൂഷ്യവശങ്ങളും ഉണ്ട്.
1: ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്?
0: പ്രധാനമായിട്ടും നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ തന്നെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവയുടെ റെസിഡ്യുവൽ ടോക്സിസിറ്റി, അതായത് വിഷവീര്യത കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ളതും, അതുപോലെ ഇത് ചെന്ന് കീടങ്ങളെ ആക്രമിക്കുന്ന സൈറ്റ്, അതായത് സ്ഥലം എവിടെയാണോ ആക്രമിക്കുന്നത് അത് കുറച്ച് വ്യത്യസ്തവുമാണ്. അത് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സസ്തനികൾക്ക്, അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മാമൽസിന് അത് വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ സൈറ്റ് ഓഫ് ആക്ഷൻ വളരെ മാറ്റിയിട്ടുണ്ട്.
1: സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്
0: കീടങ്ങളുടെ എവിടെയാണ് ആക്ട് ചെയ്തത്. ഇപ്പൊ പഴയ തലമുറ കീടനാശിനികളായ ഓർഗാനോക്ലോറിൻ, ഓർഗാനോഫോസ്ഫേറ്റ് ഇവയെല്ലാം തന്നെ നാഡീവ്യൂഹത്തെയാണ്, അതായത് കീടങ്ങളുടെ നാഡീവ്യൂഹത്തെയാണ് അഫക്ട് ചെയ്തിരുന്നത്. മനുഷ്യനെ അതുപോലെ നാഡീവ്യൂഹത്തെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു പഴയ തലമുറക്കാർ. എന്നാൽ പുത്തൻ തലമുറയാണെങ്കിൽ മറ്റു പല ഭാഗങ്ങളെയുമാണ് ഈ നാഡീവ്യൂഹത്തെ പുറമേ മസിൽസ്, അല്ലെങ്കിൽ അവയുടെ ക്യൂട്ടിക്കിൾ ഡെവലപ്മെന്റ്, അവയുടെ മോൾട്ടിങ്, ഇതിനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. മമേലിയൻ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു മോൾട്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം
1: നമുക്ക്
0: വിവിധ ഘട്ടങ്ങളെയാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള തരം പുത്തൻ തലമുറയും ഉണ്ട്. എന്നാൽ നാഡീവ്യൂഹത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായി ആക്ട് ചെയ്യുന്ന കീടനാശിനികളാണ് പുത്തൻ തലമുറകൾ. അപ്പോ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാമൽസിന്, പ്രത്യേകിച്ച് മനുഷ്യന് അത് കമ്പാരിറ്റീവ്ലി താരതമ്യേന സേഫാണ്.
1: വിഷം തന്നെയാണ്.
0: എന്നാൽ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് ഇത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡോസ്, നമ്മൾ സ്പ്രേ ചെയ്യുന്ന തോത്. ഇപ്പൊ തന്നെ പഴയ തലമുറയായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ പഴയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയായിരുന്നു ക്യുനാൽഫോസ് എന്ന്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അത് ഏകദേശം ഒരു 1.5 മില്ലി/1 ലിറ്ററിലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പൊ വന്ന പുത്തൻ തലമുറ കീടനാശിനികളുടെ ഡോസ് എന്ന് പറഞ്ഞാൽ അതിൽ 1/10 മാത്രം. അതായത് ഒരു എക്സാമ്പിൾ അതുപോലെ പറയുവാണെങ്കിൽ ഫ്ലൂബെൻഡിയാമൈഡ് എന്നൊരു കീടനാശിനിയുണ്ട്. ആ കീടനാശിനിയുടെ ഡോസ് എന്ന് പറഞ്ഞാൽ 1 മില്ലി/10 ലിറ്റർ വെള്ളത്തിലാണ്. അതാണ് ഏറ്റവും വലിയ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒത്തിരി കുറവാണ്. അപ്പോ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് പോകുന്ന കീടനാശിനികളുടെ അളവും അതുപോലെ കുറയുന്നുണ്ട്. പിന്നെ 3 പറഞ്ഞാൽ പഴയ തലമുറക്കാരെല്ലാം കുറച്ച് ബ്രോഡ് സ്പെക്ട്രമായിരുന്നു. അതായത് നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ ഓർഗാനിസത്തെയും കൊല്ലാനുള്ള കഴിവായിരുന്നു പഴയ തലമുറയ്ക്കെങ്കിൽ, പുത്തൻ തലമുറയുടെ പ്രത്യേകത വളരെ സെലക്റ്റീവാണ്. നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ കൊല്ലാനുള്ള ഒരു കഴിവ് പുത്തൻ തലമുറയ്ക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ മിത്രകീടങ്ങൾ, നമ്മുടെ നോൺ ടാർജറ്റായിട്ടുള്ള മറ്റ് കീടങ്ങൾ, അവയെല്ലാം നമുക്ക് ഒന്ന് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതും പുത്തൻ തലമുറയുടെ മറ്റൊരു പ്രത്യേകതയാണ്.
1: അപ്പൊ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യത്തില്ലേ, റെഡ് കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പൊ ഈ പുത്തൻ തലമുറ ഏത് കാറ്റഗറിയിലാണ്
0: വരുന്നത്? അതാ സർ, ഇപ്പൊ വിഷവീര്യത അനുസരിച്ച് നമ്മൾ 4 നമ്മുടെ കീടനാശിനികളെ തരംതിരിക്കുന്നത്. അതായത് ചുവപ്പ്, മഞ്ഞ, നീല, പച്ച, ഈ 4 കാറ്റഗറിയിലാണ് നമ്മൾ വർഗീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഗീകരണം വെച്ചിരിക്കുന്നത് എത്രത്തോളം ഉപയോഗിക്കുന്ന മനുഷ്യനും മറ്റ് മാമൽസിനും സുരക്ഷിതമാണെന്ന്. അപ്പൊ മമേലിയൻ ടോക്സിസിറ്റി അനുസരിച്ചാണ് ഈ വർഗീകരണം. ചുമപ്പെന്ന് പറഞ്ഞാൽ അത്യുഗ്ര വിഷമാണ് ആർക്ക്? മാമൽസിന്, അല്ലാതെ കീടങ്ങൾക്ക്, മനുഷ്യർക്ക്. അടുത്ത മഞ്ഞ എന്ന് പറഞ്ഞാൽ ഉഗ്രവിഷം, നീല എന്ന് പറഞ്ഞാൽ മിതവിഷം, പച്ച എന്ന് പറഞ്ഞാൽ നേരിയ വിഷം. എന്നാൽ നേരിയ വിഷമാണെങ്കിൽ അതൊരു വിഷമാണെന്നുള്ളത് ആരും മറക്കരുത്. പച്ച കീടനാശിനികളായാലും നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു നിയമമുണ്ട്, ഇൻസെക്ടിസൈഡ് ആക്ട് 1968 വന്ന നിയമമാണ്. അതിനകത്ത് ഇത് നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം കീടനാശിനികൾ പുറത്തിറക്കാൻ എന്നുള്ളത്. അതായത് ഒരു കർഷകൻ ഒരു മരുന്ന് അടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അയാൾ നോക്കേണ്ട ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു. ഇപ്പൊ ചുമപ്പാണ് അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ അത്രയും ശ്രദ്ധ ആ കർഷകൻ ചെലുത്തണം. ഇത് വളരെ അത്യുഗ്ര വിഷമാണ് എനിക്ക് എന്നുള്ളൊരു ചിന്ത കർഷകന്റെ മനസ്സിൽ വരണം. പിന്നെ നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ കൂടുതലും തന്നെ നമ്മുടെ ആ നീല പച്ച കാറ്റഗറിയിലാണ് വരുന്നത്. കൂടുതൽ ചുവപ്പും മഞ്ഞയും ഇല്ല. പിന്നെ ഇപ്പൊ നമുക്ക് സർവ്വസാധാരണമായി റെഡ് കാറ്റഗറിയിൽ വരുന്നത് എലിവിഷങ്ങളാണ്. മിക്ക എലിവിഷങ്ങളും റെഡ് കാറ്റഗറിയാണ്. എന്നാൽ വിളകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കീടനാശിനികളിൽ കൂടുതലും ഈ പുത്തൻ തലമുറ പ്രത്യേകിച്ചും ബ്ലൂ, ഗ്രീൻ രണ്ടിലും തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മമേലിയൻ ടോക്സിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് പുത്തൻ തലമുറകൾക്ക്.
1: അപ്പൊ ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാന്ന് വിശ്വസിക്കാം. പക്ഷെ മാഡം പറഞ്ഞ ഇതിന്റെ ഉപയോഗത്തിന്റെ തോത് ഒത്തിരി കുറവാണ്.
0: അതെ. അപ്പൊ പുത്തൻ തലമുറയുടെ ഡോസ് നമ്മൾ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് മനസ്സിലാക്കി എടുക്കാനും അതിലൊരു വിശ്വാസ്യത അർപ്പിക്കാനും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും.
1: ഇത്രയിട്ട
0: എഫക്റ്റ് ആകുമോ? അതാ പല കർഷക സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്രയിട്ടാൽ എഫക്റ്റ് ആകുമോ? അപ്പൊ അവരെന്താ ആക്ച്വലി അവർ ഫീൽഡ്

0: സ്പ്രേ ചെയ്യുമ്പോൾ അവർ കുറച്ച് കൂടുതലിടും. പക്ഷേ വളരെയധികം കാലത്തെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ കൂടെയാണ് ഈ ഡോസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞരായാലും കൃഷി ഓഫീസർമാരായാലും ശുപാർശ ചെയ്യുന്ന തോത് മതിയാകും ആ കീടനാശിനിക്ക്. അത് കൂടാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്.
1: ഈ പുത്തൻ തലമുറ കീടനാശിനികളുടെ ലഭ്യത എങ്ങനെയാണ്? ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ കർഷകർക്ക് ഇത് ലഭ്യമാണോ?
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കീടനാശിനി കടകളൊക്കെ ഒന്ന് നോക്കിയാൽ സിറ്റിയിൽ കിട്ടുന്നതിന്റെ അത്രയും കിട്ടുന്നില്ല എന്നൊരു പരാതി കർഷകർ പറയാറുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആവശ്യകത അനുസരിച്ചാണ് എനിക്ക് തോന്നുന്ന കീടനാശിനി അവർ അവിടെ ലഭ്യമാക്കുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ സുലഭമാണ് ഇപ്പം പുത്തൻ തലമുറ കീടനാശിനികൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല കൃഷിശാസ്ത്രജ്ഞരായാലും എക്സ്റ്റൻഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും ശുപാർശ ചെയ്യുന്നത് ഇപ്പോൾ പുത്തൻ തലമുറ തന്നെയാണ്. പ്രത്യേകിച്ച് പച്ചക്കറികളിൽ, പച്ചക്കറികളിൽ റെഡും യെല്ലോ വിഭാഗത്തിലുള്ളത് കഴിവതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇടയ്ക്ക് ഗവൺമെന്റ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറി വളർത്തുന്ന കർഷകര് ഇപ്പൊ കൂടുതലായിട്ടും പുത്തൻ തലമുറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റിയും ഉണ്ടാവും.
1: അപ്പൊ നമ്മുടെ ഈ പഴയ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികള്, ക്ലോർപൈറിഫോസ് ഉണ്ട്, ക്വിനാൽഫോസ് ഉണ്ട്, ഇതൊക്കെ ആൾക്കാര് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആയിരുന്നു. ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഒരു ചർച്ച ഉണ്ടായിരുന്നു ഇതൊക്കെ നിരോധിക്കാൻ പോകുവാണ്, അല്ലെങ്കിൽ എളുപ്പം തന്നെ നിരോധിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതെത്രമാത്രം ശരിയാണ്?
0: കർഷകര്, പ്രത്യേകിച്ച് വാഴകർഷകർ, കേരളത്തിലെ വാഴകർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി. അല്ല, സാറ് പറഞ്ഞ ക്യുനാൽഫോസ്, അത് മറ്റ് പച്ചക്കറികളിലൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നൊരു കീടനാശിനിയാണ്. ഇവയെല്ലാം തന്നെ യെല്ലോ കാറ്റഗറി, മഞ്ഞ കാറ്റഗറിയിൽ, അതായത് ഉഗ്രവിഷത്തിൽ പെടുന്നതാണ്. അപ്പൊ അതിന്റെ റെസിഡ്യൂ ടോക്സിസിറ്റിയും അതിന്റെ ഡേറ്റയൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് ഇതിനൊരു നിരോധനവും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര കീടനാശിനി ബോർഡാണ്, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡെന്ന് നമ്മൾ പറയും. അവരാണ് ഇതിന്റെ നിരോധനവും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നടത്തുന്നത്. ഒരു ഓർഡർ വന്നപ്പോൾ ഈ കീടനാശിനികളെല്ലാം തന്നെ ഒരു ബാൻഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ബാൻഡില്ല, പക്ഷെ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഡൈമെത്തോയേറ്റ് അല്ലെങ്കിൽ ക്യുനാൽഫോസ്, ക്യുനാൽഫോസ് പണ്ട് ഏലകൃഷിക്ക് ശുപാർശ ചെയ്തിരുന്നു കേന്ദ്ര കീടനാശിനി ബോർഡ്, പക്ഷെ ഇപ്പോൾ ആ ശുപാർശ എടുത്തു കളഞ്ഞു. ഇപ്പം ഏലകൃഷിക്ക് നമുക്ക് ക്യുനാൽഫോസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ CIBRC ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ, അതിന് കുറെ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്ന് കണ്ടതിന് തുടർന്നാണ് അങ്ങനെയുള്ള നിരോധനങ്ങളെല്ലാം വരുന്നത്. അപ്പം അതിനൊരു ചാൻസ് ഉണ്ട് കുറച്ച് കാലത്തിനിടയിൽ ഈ അത്യുഗ്രവേഷത്തിലും ഉഗ്രവേഷത്തിലും പെട്ട കീടനാശിനികൾ നിരോധിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ ഈ പുത്തൻ തലമുറയ്ക്ക് ഭയങ്കരമായ പ്രസക്തി ഏറും എന്നുള്ളത് വളരെ വളരെ
1: ഞാൻ ചോദിക്കാൻ തന്നെ ഉദ്ദേശിച്ച ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ പുത്തൻ തലമുറ പെസ്റ്റിസൈഡിലോട്ട് മാറേണ്ടത് ഇരിക്കുന്നു. അപ്പൊ അവർക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസീസ് ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു?
0: തീർച്ചയായിട്ടും. കൃഷി വകുപ്പും കേരള കാർഷിക സർവകലാശാലയായാലും നിരന്തരമായിട്ട് പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് പരിശീലന ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡോസ്, അത് ഞാൻ നേരത്തെ സാറിനോട്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ്, അതായത് വിള പരിപാലന മുറകൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്ന ബുക്കിലും ഇതിനെപ്പറ്റിയുള്ള ശുപാർശകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഡോസും കാര്യങ്ങളും, പിന്നെ പല പ്രസിദ്ധീകരണങ്ങളും കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പുത്തൻ തലമുറയെക്കുറിച്ചും, അതിന്റെ ഡോസ്, ബാക്കി വിഷവീര്യത, വെയിറ്റിംഗ് പീരീഡ്, അത് എത്ര കാലം കാത്തിരിക്കണം എന്നുള്ളതുമെല്ലാം ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്. പഴയ തലമുറ കീടനാശിനികളുടെ കാത്തിരിപ്പ് കാലം, അതായത് മരുന്നടിച്ചിട്ട് വിളവെടുക്കുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ് നമ്മൾ കാത്തിരിപ്പ് കാലം എന്ന് പറയുന്നത്. അത് വളരെ കൂടുതലായിരുന്നു. കാരണം അതിന്റെ ടോക്സിസിറ്റി കുറയാൻ, അതിനകത്തുള്ള റെസിഡ്യുവൽ കണ്ടന്റ് കുറയാനായിട്ട്, കീടനാശിനിയുടെ അളവ് കുറയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ പുത്തൻ തലമുറ കീടനാശിനികൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് കീടനാശിനികളെല്ലാം വിഘടിച്ച് നശിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നമ്മുടെ പുത്തൻ തലമുറകൾ കീടനാശിനികളുടെ എല്ലാം കാത്തിരിപ്പ് കാലം കുറവാണ് പഴയ തലമുറയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ.
1: അതൊരു അഡ്വാൻറ്റേജ് ആണ്.
0: മാഡം,
1: ഈ പെസ്റ്റിസൈഡ്സിനെ കുറിച്ച്, കീടനാശിനികൾ ഏത് വിളയ്ക്ക്, ഏത് കീടത്തിന് വേണ്ടി എത്ര യൂസ് ചെയ്യണം, ഇതിന്റെയൊക്കെ ഒരു ആധികാരികമായ ഒരു ഇൻഫോർമേഷൻ, ഇന്നത്തെ യുഗം എന്ന് പറയുന്ന ഒരു IT യുഗമല്ല, ഓൺലൈൻ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും, ഈ വിവരങ്ങൾ നമുക്ക് എവിടെങ്കിലും നിന്നും കിട്ടുമോ? അതിന്റെ ഒരു ആധികാരികമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ.
0: സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. ശരിക്കും ഇന്ന് സാറ് പറഞ്ഞാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഏത് കർഷകന്റെ കയ്യിലും പുതിയ മൊബൈലും സിസ്റ്റവും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കർഷകർക്കും അവൈലബിൾ ആയതുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ്, നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് കേന്ദ്ര കീടനാശിനി ബോർഡിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ്സ്

0: www.cibrc.nic.in എന്നാണ്. അതില്ലെങ്കിൽ സാർ ഗൂഗിളില് CIBRC അതായത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലോട്ട് പോകും. അവിടെ പോയിട്ട് മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. ഒന്നുകൂടെ പറയാം, മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി സർ. അതിനകത്ത് ഏത് കീടത്തിനെതിരെ എത്ര ഡോസിൽ അടിക്കണം, എത്ര വെയിറ്റിംഗ് പീരീഡ്, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ സർ കുമിൾനാശിനിയുടെ ഉണ്ട്, ഹെർബിസൈഡ്സ് കളനാശിനിയുടെ ഉണ്ട്, അതുപോലെ ജൈവ കീടനാശിനികളുടെ ഉണ്ട്, എല്ലാ വിവരണങ്ങളും. ഏറ്റവും പ്രധാനം അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ് സർ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആധികാരിക ഒരു ഗ്രന്ഥം തന്നെയാണ് അത്. ആ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു സമയത്തും കർഷകർക്ക് മാത്രമല്ല ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ആൾക്കാർക്കും ഇത് വളരെ പ്രയോജനമാണ് സർ, ആ ഒരു ഡോക്യുമെന്റ്. പിന്നെ അവർ റെഗുലറായിട്ട് അത് റിവൈസും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അതിനകത്ത് മാറ്റണമുണ്ടെങ്കിൽ അവർ മാറ്റുന്നുണ്ട്, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ പക്കയായിട്ട് അവരത് ചെയ്യുന്നുണ്ട് CIBRC.
1: അതിനകത്ത് ഈ ബാൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിരോധിച്ച കീടനാശിനികൾ അതിന്റെ
0: ലിസ്റ്റും അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് സർ ബാൻഡ് ലിസ്റ്റ് റെസ്ട്രിക്റ്റഡ്, ചില കീടനാശിനികൾ റെസ്ട്രിക്റ്റഡ് ആണ്. എക്സാമ്പിൾ DDT നമുക്ക് തോന്നും ബാൻഡ് ആണ്, അല്ല അത് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം മൊസ്കിറ്റോ കൺട്രോളിന്, കൊതുക് നിയന്ത്രണത്തിന് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്, നമ്മുടെ വിളകളിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മോണോക്രോട്ടോഫോസ് പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ പ്ലാന്റേഷൻ ക്രോപ്പിലും മറ്റേതിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ലിസ്റ്റും അതിനകത്തുണ്ട്.
1: മേഡം, നമ്മൾ പുത്തൻ തലമുറ പെസ്റ്റിസൈഡ്സ് കീടനാശിനികളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പഴയ പെസ്റ്റിസൈഡ്സ് ആവട്ടെ, ഇതിന്റെയൊക്കെ ഉപയോഗം ചെയ്യാൻ നേരം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ഈ പുത്തൻ തലമുറ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഴയ തലമുറ പോലെ തന്നെയാണ്. അപ്പൊ ഏത് കീടനാശിനി ഉപയോഗിച്ചാലും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും കർഷകർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കീടനാശിനികൾ മൂക്കിലൂടെയും വായിലൂടെയും മാത്രമേ നമ്മുടെ ശരീരത്തിൽ കടക്കുകയുള്ളൂ എന്ന്. അല്ല, തൊലിപ്പുറത്തൂടെ കടക്കാൻ പറ്റിയ കീടനാശിനികളും നാം ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കൈയുറകൾ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം, മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ കൈയും ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ സമയം നമ്മൾ കാണുമ്പോൾ ഉടുപ്പിടാതെ കർഷകര് കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും പാടില്ല. തൊലിപ്പുറത്തൂടെ കയറും എന്നുള്ള ഒരു ഇത് അവരറിയുന്നില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ ഒന്ന് ധരിക്കുക. പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഒരു സിഗരറ്റൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു സിഗരറ്റ് വലിക്കുക, ഈ ഒരു കാര്യങ്ങളൊന്നും ഇതിന്റെ ഇടയ്ക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുക ചെയ്യരുത്. പിന്നെ നമ്മൾ കാണാറുള്ളതാണ് ഈ നോസിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്രേയറിന്റെ നോസിൽ. അത് പലപ്പോഴും അടയുമ്പോൾ അതെടുത്ത് വായിൽ വെച്ച് ഇങ്ങനെ ഊതുന്നത് കാണാം, അതിനകത്തുള്ള മണ്ണ് പോകുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്പ്രേയർ നല്ലവണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് ശരിക്കും വർക്കിംഗ് കണ്ടീഷൻ ആണോ, ഒരു സ്പ്രേ ഫ്ലൂയിഡ് ഒക്കെ നല്ലവണ്ണം സ്പ്രേ ആയിട്ട് തന്നെയാണോ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ അതിന് മുമ്പും പിമ്പും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. പിന്നെ വളരെ പ്രധാനം, മരുന്ന് ഉപയോഗിച്ച ശേഷം, അതായത് കീടനാശിനി സ്പ്രേ ചെയ്ത ശേഷം നല്ലവണ്ണം ശരീരം വൃത്തിയാക്കി കഴിയുമെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടോ വല്ലതും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കീടനാശിനി പ്രയോഗം. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുക, അല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം കീടനാശിനി എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, അതൊരു രാസ കീടനാശിനിയാണ്. വേണമെങ്കിൽ നമ്മൾ അവനെ ഒരു ജീവനാശിനി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ശരിക്കും പറയാറുണ്ട്, അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവനാശിനിയാണ്, എന്നാൽ ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവ പോഷണിയാണ്. കാരണം കർഷകരുടെ ഫീൽഡിലെ കീടങ്ങളെ നശിപ്പിച്ച് കർഷകർക്ക് വിളവ് കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഉപാധി തന്നെയാണ് ശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗം.
1: പിന്നെ അതെങ്ങനെയാണെങ്കിലും അത് ആദ്യം സൂചിപ്പിച്ച മാതിരി അത്
0: വിഷം തന്നെയാണ്, അതെപ്പോഴും കർഷകരുടെ മനസ്സിലിരിക്കുക.
1: മേഡം, ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ പുത്തൻ തലമുറ കീടനാശിനികൾ, നമ്മൾ ഇതിന്റെ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്ത്, പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡും കാണുമല്ലോ.
0: തീർച്ചയായിട്ടും
1: അതിനെ കുറിച്ച് ഒന്നും പറയാമോ?
0: ഞാൻ ഇത്രയും നേരം പുത്തൻ തലമുറയെ പറ്റി പറഞ്ഞെങ്കിലും പഴയ തലമുറകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അമിതമായ വിലയാണ്. ശരിക്കും നമ്മുടെ പഴയ തലമുറ കീടനാശിനികൾ ഒരു 100 മില്ലിയൊക്കെ 100 രൂപയുടെ അടുത്തൊക്കെ വില ഉള്ളപ്പോ ഇത് 3000 മുതൽ 3500 വരെ വിലയാണ്. എല്ലാം പറയുന്നില്ല, മിക്ക പുത്തൻ തലമുറ കീടനാശിനികൾക്കും അത് കർഷകന് വഹിക്കുന്നതിനും കുറച്ച് കൂടുതലാണ്. പക്ഷെ അതിനകത്ത് ഒരു വേറൊരു സൈഡുണ്ട്, ഡോസ് വളരെ വളരെ കുറവാണ്. അവിടെ 2 മില്ലി 1 ലിറ്റർ ഉപയോഗിക്കുന്നിടത്ത് ഇവിടെ 0.1 മില്ലിയൊക്കെ മതിയാവും 1 ലിറ്ററിൽ. എന്നാലും പലപ്പോഴും കർഷകർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡോസ് ഒന്ന് കൂടിയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ പുത്തൻ തലമുറ കീടനാശിനികൾ. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സുലഭം ആയിട്ട് കിട്ടുന്നത് കുറവാണ്. പക്ഷെ സിറ്റിയിലൊക്കെ ഇതിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകും തോറും പുത്തൻ തലമുറയുടെ ലഭ്യത കുറച്ച് കുറവായിട്ടാണ് കർഷകർ പറയാറ്. പിന്നെ മൂന്നെന്ന് പറഞ്ഞാൽ സാർ, നമ്മൾ പൊതുവെ കീടനാശിനികളുടെ ദൂഷ്യവശങ്ങൾ പറയുമ്പോൾ ഒരു 4-6 പറയാറുണ്ട് സാർ. റെസിസ്റ്റൻസ്, റിസർജൻസ്, റെസിഡ്യൂ, റിസ്ക് എന്ന് പറഞ്ഞൊരു 4-6. ഇതിൽ ആദ്യത്തേത് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധശേഷി ഉണ്ടാകും കീടങ്ങളിൽ. അതായത് ഒരേ കീടനാശിനികൾ തുടർച്ചയായി പ്രയോഗിച്ചാൽ കീടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിരോധശേഷിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പുത്തൻ തലമുറയ്ക്കും ഉണ്ട്. പല റിപ്പോർട്ടും നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പുത്തൻ തലമുറ കീടനാശിനികളും കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ഉണ്ടാവാം, റിസർജൻസ് ഉണ്ടാവാം. ഈ ഒരു 4 ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ദൂഷ്യ വശങ്ങൾ ഈ പുത്തൻ തലമുറയ്ക്കും ബാധകം തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരേ കീടനാശിനികൾ കണ്ടിന്യൂസ് പ്രയോഗിക്കരുത്, അത് പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ. രണ്ടാമത്തെ റിസർജൻസ് എന്ന് പറയുമ്പോൾ ഡോസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ഡോസ് വരണം, കുറവും ആയിപ്പോരുത് കൂടുതലും ആയിപ്പോരുത്, അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ റെസിഡ്യൂ, അവശിഷ്ട വിഷാംശം, അതും പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ പുത്തൻ തലമുറകളുടെ അവശിഷ്ട വിഷാംശം കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അവശിഷ്ട വിഷാംശത്തിന്റെ പഠനങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെയും വിഷാംശം നമുക്ക് പച്ചക്കറികളിൽ നിന്നും മറ്റ് പഴവർഗ്ഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഴയ തലമുറകളോട് ഏകദേശം സെയിം തന്നെയാണ് പുത്തൻ തലമുറ എന്ന് പറയുന്നത്.
1: പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ച മാതിരി ഇതെല്ലാം ഒരു ഗ്രീൻ ലേബലിൽ വരുന്നത്,
0: ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ലേബൽ എന്നുള്ളത് കുറച്ച് സുരക്ഷിതമാണ്. പിന്നെ ഡോസ് കുറവാണ്, പിന്നെ മമേലിയൻ ടോക്സിസിറ്റി കുറവാണ്, പിന്നെ നോൺ ടാർജറ്റ് ആയിട്ട് അത് മിത്രകീടങ്ങൾക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുത്തൻ തലമുറ കുറച്ച് നല്ലതാണ് എന്നുള്ളതാണ്.
1: പിന്നെ നമുക്ക് ഇനി അവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ല, ഇനി വരുന്ന സമയത്ത് ഇത് തന്നെയാണ്.
0: അപ്പൊ കർഷകർ അതൊന്ന് ഉപയോഗിച്ച് ശീലിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യങ്ങൾക്ക്, കീടനാശിനി പ്രയോഗം എന്ന് പറയുന്ന അത്യാവശ്യത്തിന് മാത്രം അത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുക.
1: ഡോക്ടർ അംലി പോൾ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. വളരെ നന്ദി.
0: നന്ദി സാർ.
2: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളിപ്പോൾ. ഡോക്ടർ അമ്പിളിപ്പോളുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 70,300 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെൽപ്പാടങ്ങളിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓലചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ട കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണമെന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണസും ചേർത്ത് തളിച്ചുകൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1.5 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: ഇന്നത്തെ പരിപാടിയുടെ സമയം കഴിയാറായല്ലോ. എങ്കിൽ നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കിയാലോ. ചോദ്യം ഇതായിരുന്നു, കാർഷിക മേഖലയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കേട്ടോളൂ, കളകൾ അഥവാ വീഡ്സിനെയാണ് ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് കാർഷിക മേഖലയിൽ പറയുന്നത്. കാരണം രോഗങ്ങളും കീടങ്ങളും മൂലമുള്ള നഷ്ടം നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രകടമാകും. എന്നാൽ കളകൾ മൂലമുള്ള നഷ്ടം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
1: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കാലാപാനി, ചിത്രയും ഇളയരാജയും പാടിയ ഗാനം രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം പഞ്ചാബി ഹൌസ്. എം ജി ശ്രീകുമാറും മനോയും സംഘവും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം രചന എസ് രമേശൻ നായർ, സംഗീതം രഘുകുമാർ. ചിത്രം ഹലോ മൈ ഡിയർ റോങ് നമ്പർ

ഒരറിയിപ്പ്. സെപ്റ്റംബർ 21 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563211, 9496569321. അറിയിപ്പ് സമാപിച്ചു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വൈക്കം വിജയലക്ഷ്മി പാടിയതാണ് അടുത്ത ഗാനം. രചന ഡോക്ടർ മാധു വാസുദേവൻ, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം നടൻ

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചിത്രം ചൈന ടൗൺ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം രചന സന്തോഷ് വർമ്മ, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം ചലച്ചിത്രഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. ശബരിമല തീർത്ഥാടന കാലത്തെ റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികൾക്ക് കേരള റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി ഗതാഗതമന്ത്രി സി പി ജോൺ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സംസ്ഥാനത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേരളത്തിലും മാഹിയിലും വിപുലമായ തീരശുചീകരണ പ്രവർത്തനം നടത്തി. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: യേശുദാസ് പാടിയ ഗാനം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
2: ചിത്രം സൂര്യപുത്രൻ, യേശുദാസ് പാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: എം ജി ശ്രീകുമാർ പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ചിത്രം വടക്കുനോക്കിയന്ത്രം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ചിത്രം പാവം പാവം രാജകുമാരൻ. ചിത്രപാടിയ ഗാനം രചന കൈതപ്രം, സംഗീതം ജോൺസൺ.
2: കാക്കാത്തിക്കിളി

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ചിത്രം ഉള്ളടക്കം യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
1: ചിത്രം ഗോളാന്തര വാർത്ത. ചിത്രപാടിയ ഗാനം രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമില്ലല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
4: വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം. രചന: ഗിരീഷ് പൊത്തഞ്ചേരി. സംഗീതം: വിദ്യാസാഗർ. ചിത്രം: പട്ടാളം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് എൻ രവികിരൺ അവതരിപ്പിക്കുന്ന ചിത്രവീണ കച്ചേരി കേൾക്കാം. മൃദംഗം വെല്ലൂർ രാമഭദ്രൻ. ആദ്യം ഭാഗായനയ്യ എന്നാരംഭിക്കുന്നു രാഗം ചന്ദ്രജ്യോതി. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സതതം താവക എന്നാരംഭിക്കുന്നു രാഗം ഖരഹരപ്രിയ ആദിതാളം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: ഒരറിയിപ്പ്: സെപ്റ്റംബർ 21 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. അറിയിപ്പ് സമാപിച്ചു.

സമയം 10:30. നിശ സുരഭി. ചിത്രം പൂഴ. യേശുദാസ് പാടിയ ഗാനം രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. എസ് ശാന്തി അവതരിപ്പിച്ചത്.
1: നമ്മുടെ കാടുകളിലും കാടുകളിലെ ഓരങ്ങളിലും ചെറിയ സമൂഹങ്ങളായി ജീവിക്കുന്ന ആദിമ ഗോത്രവംശജരുണ്ട്. അവരെ അടുത്തറിയുന്ന ആരും ആദ്യം ശ്രദ്ധിക്കുക അവരുടെ സന്തോഷവും എല്ലാം പങ്കിടാനുള്ള സന്മനസ്സുമാണ്. കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തും പങ്കിട്ട് മാത്രമേ ഭക്ഷിക്കാവൂ എന്നവർ ഇന്നും വിശ്വസിക്കുന്നു. ഭൂമിയിലെ ജീവന്റെ ലോകത്തും ഈ പരസ്പരാശ്രിത ബന്ധങ്ങളുടെ ശൃംഖലകളാണ് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. ഈ പരസ്പരാശ്രിത ബന്ധങ്ങളുടെ

0: യും പങ്കുവെക്കലിന്റെയും ഭാഗമായാണ് നമ്മളും വളരെ അടുത്ത കാലം വരെ സുഖമായും സ്വസ്ഥമായും ജീവിച്ചിരുന്നത്. മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ മനുഷ്യർക്കും പ്രകൃതിയുടെ പരിമിതികൾ അറിഞ്ഞ് വിഭവങ്ങളെ നശിപ്പിക്കാതെ ജീവിക്കാനുള്ള വിവേകം ഉണ്ടായിരുന്നു. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആഹാരവും പ്രകൃതി വിഭവങ്ങളും പങ്കിട്ട് ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കാനും ആവശ്യത്തിനനുസരിച്ച് കൈമാറ്റം ചെയ്യാനും തുടങ്ങിയത്. പങ്കിടലിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ നാണയത്തിന്റെ കമ്പോള വ്യവസ്ഥയിലേക്കും ആഗോള കുത്തക കമ്പോള സമ്പദ് വ്യവസ്ഥയിലേക്കും 5,000 വർഷങ്ങൾ കൊണ്ടാണ് പുരോഗമിച്ചത്. സുഖസൗകര്യങ്ങളുടെയും ഭൗതിക സമ്പന്നതയുടെയും ഈ ആധുനിക ലോകത്ത് ജീവന്റെ അടിസ്ഥാന ധർമ്മങ്ങൾക്കും നൈതികതയ്ക്കും വിലയില്ലാതായി. അനിയന്ത്രിതമായ പ്രകൃതി വിഭവ ചൂഷണവും മാരകമായ മലിനീകരണവും മനുഷ്യരുടെ ആരോഗ്യത്തെയും നിലനിൽപ്പിനെയും ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭൗതിക വികസനത്തിന്റെ പരിമിതികളെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞർ തിരിച്ചറിയാൻ തുടങ്ങിയത്. 1960കളോടെയാണ് ഇക്കോളജി എന്ന ശാസ്ത്രശാഖ പ്രകൃതി വിഭവങ്ങളുടെ പരിമിതികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയത്. ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ പരസ്പരാശ്രിത ബന്ധങ്ങളുടെ കെട്ടുറപ്പാണ് എന്ന പാരിസ്ഥിതിക നിയമം സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായി. ഇതിനൊപ്പം തന്നെയാണ് ജീവനെ നിലനിർത്തുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉപയോഗിച്ചാൽ തീർന്നു പോവും എന്നും ജീവൻ താങ്ങാനുള്ള ഭൂമിയുടെ ശേഷിക്ക് പരിമിതികളുണ്ടെന്നും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. പ്രകൃതിയെ നേരിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളിലെ ജീവിതത്തിന്റെ അടിത്തറ തന്നെ പങ്കിടലിന്റെയും സ്നേഹ സമ്മാനങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയാണ്. ഗിഫ്റ്റ് ഇക്കോണമി എന്ന് വിളിക്കാവുന്ന ഈ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയത്തിൽ പ്രകൃതിയുടെ സമൃദ്ധിയെ ചൂഷണം ചെയ്യാതെ ആശ്രയിച്ച് ജീവിക്കുന്നതിന്റെ തിരിച്ചറിവാണ്. പ്രകൃതി നൽകുന്ന ജീവന്റെ അഭയവ്യവസ്ഥകളെ വിഭവങ്ങളായി കാണരുത്, മറിച്ച് പ്രകൃതിയുടെ വരദാനമായി കണ്ട് ആദരവോടെ ജീവിക്കണം എന്നതാണ് ഈ ജീവിതത്തിന്റെ തത്വചിന്ത. പ്രകൃതിയുടെ വരദാനങ്ങളുടെ സമൃദ്ധിയിൽ ജീവിക്കാനുള്ള വിവേകവും ലാളിത്യവുമാണ് പ്രധാനം. പ്രകൃതിയുടെ സമൃദ്ധി കാലാകാലങ്ങളിൽ കുറയുമ്പോൾ അത് തിരിച്ചറിയുകയും ആവശ്യങ്ങളും നമ്മുടെ ജീവിതശൈലികളും അതിനനുസരിച്ച് പരിമിതപ്പെടുത്തുകയും ചെയ്യാൻ ആദിമ സമൂഹങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് ഏത് പട്ടിണിയിലും ഉള്ളത് പങ്കുവെക്കാനും പരസ്പരം ആശ്രയിക്കുന്നതിന്റെ ആനന്ദം നിലനിർത്താനും അവർക്ക് കഴിയുന്നത്. പങ്കുവെക്കലിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നന്ദിയാണ് നാണയം. പരസ്പരാശ്രിത ബന്ധമാണ് കറൻസി, പണമല്ല. പാരസ്പര്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പിക്കാനുള്ള സാമൂഹികവും ധാർമ്മികവുമായ സുസ്ഥിര വ്യവസ്ഥയാണിത്. പ്രകൃതിയെയും ഭൂമിയെയും നമ്മൾ കാണേണ്ടത് വരദാനമായാണ്, നമ്മുടെ സ്വകാര്യ സ്വത്തായല്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം ഉപയോഗിച്ചാൽ തീർന്നു പോവും. എന്നാൽ പ്രകൃതി വ്യവസ്ഥകളെ നശിപ്പിക്കാതെ ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ പ്രകൃതിയുടെ ഉൽപ്പാദനക്ഷമത കൂടുതൽ കൂടുതൽ സമൃദ്ധിയിലേക്ക് പുനരുജ്ജീവിച്ചുകൊണ്ടേയിരിക്കും. ആ സമൃദ്ധിയിൽ നമുക്കും പങ്കുവെക്കലിന്റെയും ചേർത്തുപിടിക്കലിന്റെയും ആനന്ദത്തിൽ നിതാന്തമായി ജീവിക്കാനും അതിജീവിക്കാനും കഴിയും.
1: എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇപ്പോൾ വിവിധ ഭാരതി റിലേ കേൾക്കാം.